കളകളമിളകും ഒരരുവിയിൽ അലകളിൽ ഒരു കുളിരൊരു പുളകം. കരളിലും അലരി തെളുതുരും ഒരാളുകളമിളകിയ ചുരുളകം. ആഹാ കളകളമിളകും ഒരരുവിയിൽ അലകളിൽ ഒരു കുളിരൊരു പുളകം. കരളിലും അലരി തെളുതുരും ഒരാളുകളമിളകിയ

0: ന്യൂമോണിയ അറിയേണ്ടതും ശ്രദ്ധിക്കേണ്ടതും. ഡോക്ടർ രാജീവ് ശാന്താറാം, മെഡിക്കൽ ഓഫീസർ, കാർഡിയാക് ആൻഡ് കോവിഡ് ഇന്റൻസീവ് കെയർ യൂണിറ്റ്സ്, PS മിഷൻ ഹോസ്പിറ്റൽ, മരട്, എറണാകുളം.
1: ന്യൂമോണിയ വളരെ ഗൗരവമേറിയ ഒരു സംഗതിയാണ്. ന്യൂമോണിയ ഒരു വില്ലനാണ്. ന്യൂമോണിയ കാരണം മരണം വരെ സംഭവിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ന്യൂമോണിയ എങ്ങനെയൊക്കെ തടയാൻ പറ്റുമോ അതിനുള്ള മുൻകരുതലുകളൊക്കെ നമ്മളെല്ലാവരും എടുക്കണം. ഉദാഹരണത്തിന്, വാക്സിൻ കൊടുക്കേണ്ട കുട്ടികൾക്കും വലിയ ആൾക്കാർക്കും നമ്മൾ വാക്സിൻ കൊടുക്കണം. സോപ്പും വെള്ളവും ഇട്ട് കൈ കഴുകണം. അതുപോലെ വീട് വൃത്തിയായി സൂക്ഷിക്കണം. വായു മലിനീകരണം കുറയ്ക്കണം. അനാവശ്യ കെമിക്കലുകളുടെ ഉപയോഗം കുറയ്ക്കണം. നമുക്ക് ചുറ്റുമുള്ള പ്രതിരോധ ശേഷി കുറഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് അടിയന്തര സാഹചര്യത്തിൽ മെഡിക്കൽ ഹെൽപ്പ് ലഭ്യമാക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. കുഞ്ഞു കുട്ടികളിൽ മുലയൂട്ടുന്നത് നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. അതിലൂടെ അവർക്ക് പ്രതിരോധ ശേഷി നന്നായി ലഭിക്കുകയും ന്യൂമോണിയ വരാനുള്ള സാധ്യത ഗണ്യമായി കുറയ്ക്കാനും നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ ഒരു പക്ഷേ ന്യൂമോണിയ പിടിപെടുകയാണെങ്കിൽ സ്വയം ചികിത്സിക്കാതെ ആശുപത്രിയിൽ ഡോക്ടറെ പോയി സമീപിച്ച് വേണ്ട ടെസ്റ്റുകളൊക്കെ ചെയ്ത് അതിന്റെ കാരണം എന്താണോ അത് കണ്ടെത്തി അതിനുള്ള പ്രതിരോധ നടപടി സ്വീകരിക്കുകയും അതുപോലെ ഓക്സിജൻ കുറവാണെങ്കിൽ ഓക്സിജൻ സ്വീകരിക്കുകയും മറ്റ് സഹായം എല്ലാം വേണമെങ്കിൽ ഡോക്ടറിന്റെ നിർദ്ദേശം അനുസരിച്ചിട്ടുള്ള അടിയന്തര സഹായങ്ങൾ സ്വീകരിക്കാനും മടി കൂടാതെ ചെയ്യണം. ന്യൂമോണിയ നമുക്ക് ലോകത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും തുടച്ചു മാറ്റാൻ ചിലപ്പോൾ സാധിച്ചേക്കില്ല. പക്ഷേ ലോകാരോഗ്യ സംഘടനയും യുനിസെഫും ഒക്കെ ചേർന്ന് ഒരു ഗ്ലോബൽ ആക്ഷൻ പ്ലാൻ നടപ്പാക്കുന്നുണ്ട്. എന്തിനാണെന്ന് പറഞ്ഞാൽ ന്യൂമോണിയ വരാതെ നോക്കാനും ന്യൂമോണിയക്കെതിരെയുള്ള പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ഒരു പക്ഷേ ന്യൂമോണിയ പിടിപെട്ടാൽ അടിയന്തരമായിട്ടുള്ള ചികിത്സ ലഭ്യമാക്കാനും ഇതിനാണ് ലോകാരോഗ്യ സംഘടന ശ്രമിക്കുന്നത്. കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിക്കുകയാണെങ്കിൽ വളരെ ഫലപ്രദമായിട്ട് നമുക്ക് ന്യൂമോണിയയെ ചികിത്സിച്ച് ജീവിതം നോർമൽ രീതിയിലേക്ക്

0: മുന്നോട്ട് നയിക്കാൻ സാധിക്കും. നിർത്തുന്നു, നന്ദി.
1: ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം വന്നാൽ ശുചിത്വമുറപ്പുള്ള ഭക്ഷണശാലകളെ മാത്രം ആശ്രയിക്കുക.
1: തുറന്നു വെച്ചിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ തീർച്ചയായും ഒഴിവാക്കുക.
0: പഴകിയ ഭക്ഷണ സാധനങ്ങളല്ല നൽകുന്നതെന്ന് നിർബന്ധമായും ഉറപ്പാക്കുക. ഭക്ഷണശാലയുടെ മൂടിയേക്കാൾ നിലവാരം ഉറപ്പാക്കി വേണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ. പൊതുജനശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

നിങ്ങളുടെ രചനാസൃഷ്ടികൾ റേഡിയോ പ്രക്ഷേപണ പരിപാടിയായി അവതരിപ്പിക്കപ്പെടാൻ റേഡിയോ കൊച്ചി 90 FM അവസരമൊരുക്കുന്നു. കഥയോ കവിതയോ അനുഭവക്കുറിപ്പുകളോ യാത്രാവിവരണങ്ങളോ നാടകങ്ങളോ ചിത്രീകരണങ്ങളോ എന്തുമാവട്ടെ, നിങ്ങളുടെ രചനകൾ ഞങ്ങൾക്ക് അയച്ചു തരിക. തിരഞ്ഞെടുക്കപ്പെടുന്നവ റേഡിയോ ശബ്ദമായി പുനർജനിക്കും. വിശദവിവരങ്ങൾക്ക് റേഡിയോ കൊച്ചിയുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 6238810755. നമ്പർ ഒരിക്കൽ കൂടി 6238810755.

0: സിനിമ കുട്ടക. വെള്ളിത്തിരിയുടെ അഭ്രപാളികളിൽ
1: തലച്ചോലുണ്ടാവുന്ന ക്ഷതങ്ങൾ, അൽഷൈമേഴ്സ്, ഡിമെൻഷ്യ, ഇതൊക്കെ മനസ്സിലാക്കിയാലേ
2: നമ്മള് നമ്മുടെ മക്കളെ എത്ര സ്നേഹിച്ചിട്ടും കാര്യമല്ലേ. കുട്ടിയെ നമ്മുടെ അപ്പനമ്മമാരെ നമ്മളെങ്ങനെ നോക്കിയോ അതാ നമുക്ക് തിരിച്ചു കിട്ടുന്നത്.
3: എത്ര ഉയരത്തിലും നിങ്ങൾ പറഞ്ഞോളൂ, ഞാൻ അയച്ചുതരാം. കാറ്റിന്റെ ഗതിക്കനുസരിച്ച് നിയന്ത്രിച്ച് ചന്ദ്രനിലെത്തിക്കാം.
0: കരയിപ്പിച്ചും ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കടന്നുപോയ മികച്ച ചലച്ചിത്രങ്ങളിലൂടെ.
4: മധുവന്തിയോ യമൻ കല്യാണിയോ? അതോ ഇല്ല, അതൊരിക്കലും മേഘമൽഹാറല്ല. ജനലിനോട് ചേർന്ന് കിടന്ന് ഒന്നുകൂടി കാതോർത്തു.

സിനിമ കുട്ടക. ഒന്നിടവിട്ട വെള്ളിയാഴ്ചകളിൽ രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം തുടർന്നു വരുന്ന ഞായറാഴ്ച രാവിലെ 10 മണിക്കും സിനിമ കുട്ടക.

റേഡിയോ കൊച്ചി 90 FM കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ നീലമ്പേരൂർ സുരേഷ് കുമാർ, സംഗീത അധ്യാപകനാണ്. റേഡിയോ കൊച്ചി 90 FM നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് ആരോഹി എന്ന പേരിൽ പ്രക്ഷേപണം ചെയ്യുന്ന കർണാടക സംഗീത പാഠങ്ങൾ പഠിക്കാവുന്നതാണ്. ആഴ്ചയിൽ ഒരു ക്ലാസ് 3 തവണകളിലായി നിങ്ങൾക്ക് ഈ പരിപാടി കേൾക്കാം. ഞായർ രാവിലെ 7:30 ആ അധ്യായത്തിൻ്റെ പുനഃപ്രക്ഷേപണങ്ങൾ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്കും ശനിയാഴ്ച വൈകുന്നേരം 6 മണിക്കും ഉണ്ടായിരിക്കുന്നതാണ്. കർണാടക സംഗീതം പഠിക്കാൻ ആഗ്രഹിക്കുന്ന പ്രായഭേദമന്യുള്ള എല്ലാവർക്കും വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഈ അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ്. കേൾക്കുക

കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

ഞാൻ സുധാ അനന്തകൃഷ്ണൻ, പാലക്കാട് മണ്ണാർക്കാടാണ് എന്റെ സ്വദേശം. പാട്ടിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന, പാട്ട് ഇപ്പോഴും പഠിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എളിയ പാട്ടുകാരിയാണ് ഞാൻ. റേഡിയോ കൊച്ചി 90 FM കലാപ്രബോധിനി എന്ന പ്രോഗ്രാമിൽ പാടാനുള്ള അവസരം എനിക്ക് ഈയിടെ കിട്ടി. ഞാൻ ഇഷ്ടപ്പെടുന്ന, എപ്പോഴും പാടാറുള്ള കുറച്ച് പാട്ടുകളും അതിലൂടെ എന്റെ ജീവിതാനുഭവങ്ങൾ ശ്രോതാക്കളുമായി പങ്കുവയ്ക്കാൻ എനിക്ക് കഴിഞ്ഞു. ആദ്യമായി റെക്കോർഡിംഗ് റൂമിൽ ഹെഡ്സെറ്റും വെച്ച് പാട്ടുപാടിയ നിമിഷങ്ങൾ ഒരിക്കലും മറക്കാൻ കഴിയില്ല. റേഡിയോ കൊച്ചിൻ 90 FM കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കും ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാനുള്ള അവസരം FM ഒരുക്കുന്നുണ്ട്. നമ്മുടെ ഉള്ളിലുള്ള കഴിവുകൾ, അത് പാട്ടോ കവിതയോ മറ്റേത് കലാരൂപമാകട്ടെ, ഇതിലൂടെ നമുക്ക് അവതരിപ്പിക്കാം. അതിനായി കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 6238810755. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 6238810755.

07755. വാട്സപ്പിലൂടെയോ നേരിട്ടോ ഈ നമ്പറിൽ നമുക്ക് ബന്ധപ്പെടാവുന്നതാണ്. എന്നെ പോലെയുള്ള ഒരു വീട്ടമ്മയ്ക്ക് ഒരിക്കലും മറക്കാത്ത ഒരു അനുഭവം സമ്മാനിച്ച റേഡിയോ കൊച്ചിനും കലാപ്രബോധിനിക്കും ഒരുപാട് നന്ദി. ഒപ്പം ആശംസകളും അറിയിക്കുന്നു. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

നല്ല ഭക്ഷണശീലത്തിലൂടെ പോഷകക്കുറവ് പരിഹരിക്കാം, ആരോഗ്യം മെച്ചപ്പെടുത്താം, അതോടൊപ്പം രോഗങ്ങളിൽ നിന്ന് സംരക്ഷണവും നേടാം. പൊതുജന ശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോയുടെ സൗഖ്യം എന്ന പരിപാടിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ഞാൻ നമിത പ്രിസ്തീന ജോസഫ്, സെന്റ് തെരേസാസ് കോളേജിലെ ക്ലിനിക്കൽ ന്യൂട്രീഷൻ ആൻഡ് ഡയറ്ററ്റിക്സ് വിഭാഗത്തിലെ അധ്യാപികയാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് ചർച്ച ചെയ്യാൻ പോകുന്നത് ഒരു സുപ്രധാന വിഷയത്തെക്കുറിച്ചാണ്, പുരുഷാരോഗ്യത്തിൽ പോഷകാഹാരത്തിന്റെ പ്രാധാന്യം. സാധാരണയായി ആരോഗ്യ ചർച്ചകളിൽ നമ്മൾ കൂടുതലും സംസാരിക്കാറുള്ളത് സ്ത്രീകളുടെ ആരോഗ്യത്തെയും അതുപോലെ തന്നെ കുട്ടികളുടെ പോഷകാഹാരത്തെയും പറ്റിയാണ്. എന്നാൽ പുരുഷന്റെ ആരോഗ്യത്തെയും അതിനുവേണ്ട പോഷകങ്ങളെയും നമ്മൾ പലപ്പോഴും അറിയാതെ അവഗണിച്ചു പോകാറുണ്ട്. ഈ തിരക്കിട്ട ജീവിതത്തിനിടയിൽ പുരുഷന്മാർ ജോലി തിരക്കിലും മറ്റു

കാര്യങ്ങളിൽ മുഴുകുമ്പോൾ പലപ്പോഴും സ്വന്തം ആരോഗ്യം, പ്രത്യേകിച്ച് ഭക്ഷണക്രമം ശ്രദ്ധിക്കാൻ മറന്നു പോകാറുണ്ട്. തിരക്കിനിടയിലെ ഭക്ഷണം, ഫാസ്റ്റ് ഫുഡ്, വേണ്ടത്ര ശ്രദ്ധയില്ലാത്ത ഡയറ്റ്, ഇതൊക്കെ പിന്നീട് വലിയ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് വഴിമാറിയേക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു യന്ത്രം അത് കാര്യക്ഷമമായി പ്രവർത്തിക്കണമെങ്കിൽ അതിന് ശരിയായ ഇന്ധനം ലഭിക്കണം. അതുപോലെയുള്ള ഒരു യന്ത്രമാണ് നമ്മുടെ ശരീരം. അതിന്റെ ഏറ്റവും മികച്ച ഇന്ധനം എന്ന് പറയുന്നത് അത് മറ്റൊന്നുമല്ല, ശരിയായ പോഷകാഹാരമാണ്. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശാരീരിക പ്രവർത്തനങ്ങൾക്കും ഹോർമോൺ ബാലൻസിനും രോഗപ്രതിരോധ ശേഷിക്കും പോഷകാഹാരം അത്യാവശ്യമാണ്. ഒരു പുരുഷന്റെ ആരോഗ്യത്തിൽ പോഷകാഹാരത്തിന് ഇത്രയധികം പ്രാധാന്യം കൊടുക്കേണ്ടത് എന്തുകൊണ്ടെന്ന് ഇപ്പോൾ നിങ്ങൾ ചിന്തിച്ചേക്കാം. അതിന് ഞാൻ പ്രധാനമായി 7 കാര്യങ്ങൾ പറയാം. ഒന്നാമതായി, ഹൃദയാരോഗ്യം. പുരുഷന്മാരിൽ, പ്രത്യേകിച്ച് 40 വയസ്സ് കഴിഞ്ഞവരിൽ ഹൃദയാഘാതം, കൊളസ്ട്രോൾ പ്രശ്നങ്ങൾ, ഉയർന്ന രക്തസമ്മർദ്ദം എന്നിവ കൂടുതലായി കണ്ടുവരുന്നത്. ലോകാരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ച് ലോകമെമ്പാടുള്ള മരണങ്ങളുടെ പ്രധാന കാരണമെന്ന് പറയുന്നത് ഹൃദയ സംബന്ധമായ രോഗങ്ങളാണ്. ഇവിടെയാണ് നമ്മുടെ ഭക്ഷണം ഒരു പ്രതിരോധ കവചമാകുന്നത്. കൊഴുപ്പ് കുറഞ്ഞതും നാരുകൾ ധാരാളമുള്ളതുമായ ഭക്ഷണം, അതായത് പച്ചക്കറികളും പഴങ്ങളും ധാന്യങ്ങളും, ചീത്ത കൊളസ്ട്രോളിന്റെ അളവ് കുറയ്ക്കാനും രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും അതുവഴി ഹൃദയത്തെ സംരക്ഷിക്കാനും സഹായിക്കുന്നതാണ്. ഇന്ത്യൻ ഡയറ്ററി മാർഗനിർദ്ദേശങ്ങൾ 2024 പ്രകാരം പൂരിത കൊഴുപ്പുകൾ, അതായത് സാച്ചുറേറ്റഡ് ഫാറ്റ്സ് കുറയ്ക്കണം. പകരം ഹൃദയാരോഗ്യത്തിന് ഉത്തമമായ മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡുകളും പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡുകളും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡുകൾ ധാരാളമായി അടങ്ങിയിട്ടുള്ളവയാണ് എള്ളെണ്ണ, ഒലിവെണ്ണ, ബദാം എന്നിവ. അതുപോലെ മത്തി, അയില പോലുള്ള മത്സ്യങ്ങൾ, വാൾനട്സ്, ഫ്ലാക്സ് സീഡ്സ് എന്നിവയിൽ പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡുകൾ ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഇവ പതിവാക്കുന്നത് ഹൃദയാഘാത സാധ്യത കുറയ്ക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്നതാണ്. ആഴ്ചയിൽ 2-3 തവണയെങ്കിലും മത്സ്യം കഴിക്കുന്നത് ഒമേഗ 3 ഫാറ്റി ആസിഡുകൾ ആവശ്യത്തിന് ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ സഹായിക്കുന്നതാണ്. 2, പേശികളുടെയും എല്ലുകളുടെയും ആരോഗ്യം. പ്രായം കൂടുമ്പോൾ പേശികൾ ദുർബലമാവുകയും അസ്ഥികളുടെ ബലം കുറയുകയും ചെയ്യാം. ഇതിനെ പ്രതിരോധിക്കാൻ പോഷകാഹാരം ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. പേശികൾക്ക് ബലം നൽകാനും ശരീരത്തിന് ആവശ്യമായ ഊർജം നിലനിർത്താനും പ്രോട്ടീൻ വളരെ അത്യാവശ്യമാണ്. പയറുവർഗ്ഗങ്ങൾ, മുട്ട, മത്സ്യം, ഇറച്ചി, പാൽ ഉൽപ്പന്നങ്ങൾ എന്നിവ പേശികൾക്ക് ബലം നൽകുന്ന മികച്ച പ്രോട്ടീൻ സ്രോതസ്സുകളാണ്. മുതിർന്ന പുരുഷന്മാർക്ക് 1 കിലോ ശരീരഭാരത്തിന് ഏകദേശം 0.8 ഗ്രാം പ്രോട്ടീൻ ആവശ്യമാണ്. ഉദാഹരണത്തിന്, 70 കിലോ ഭാരമുള്ള ഒരാൾക്ക് ഏകദേശം 56 ഗ്രാം പ്രോട്ടീൻ ആവശ്യമാണ്. ഇനി ശ്രദ്ധിക്കേണ്ടത്, ജിമ്മിൽ പോകുന്നവർക്കും അതുപോലെ തന്നെ വ്യായാമം ചെയ്യുന്നവർക്കും ഇതിലും കൂടുതലായിട്ട് പ്രോട്ടീൻ ആവശ്യമായി വരും. ഇനി എല്ലുകളുടെ ബലത്തിനും തേയ്മാനം വരാതിരിക്കാനും കാൽഷ്യവും വൈറ്റമിൻ ഡിയും അത്യാവശ്യമാണ്. പാൽ, ചീസ്, രാഗി, ഇലക്കറികൾ പോലുള്ള കാൽഷ്യത്തിന്റെ നല്ല സ്രോതസ്സുകൾ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. സൂര്യപ്രകാശം ഏൽക്കുന്നത് വൈറ്റമിൻ ഡി ലഭ്യമാക്കാൻ സഹായിക്കുന്നതാണ്. പലപ്പോഴും വൈറ്റമിൻ ഡി കുറവ് പുരുഷന്മാരിൽ കണ്ടുവരാറുണ്ട്. രാവിലെയും വൈകുന്നേരവുമുള്ള ഇളം വെയിൽ ഏൽക്കുന്നത് ഇതിനൊരു പരിഹാരമാണ്. 3, രോഗപ്രതിരോധ ശേഷി. കോവിഡ് പോലുള്ള കാലഘട്ടത്തിൽ രോഗപ്രതിരോധ ശേഷിയുടെ പ്രാധാന്യം നമ്മൾ തിരിച്ചറിഞ്ഞതാണ്. കരുത്തുറ്റ ഒരു പ്രതിരോധ സംവിധാനം രോഗങ്ങളെ അകറ്റി നിർത്താൻ സഹായിക്കുന്നതാണ്. രോഗപ്രതിരോധ ശേഷിക്ക് വേണ്ട പോഷകങ്ങൾ ഇനി ഏതെല്ലാം എന്ന് ഞാൻ പറയാം. വൈറ്റമിൻ സി, വൈറ്റമിൻ എ, വൈറ്റമിൻ ഇ, സിങ്ക്, സെലീനിയം എന്നിവ അടങ്ങിയ ഭക്ഷണങ്ങൾ പ്രതിരോധ ശേഷി വർദ്ധിപ്പിച്ച് രോഗങ്ങളെ അകറ്റി നിർത്താനായിട്ട് സഹായിക്കുന്നതാണ്. 4, ഹോർമോണും പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ ആരോഗ്യം. പുരുഷ ഹോർമോണായ ടെസ്റ്റോസ്റ്റിറോൺ ആരോഗ്യകരമായി നിലനിർത്താൻ സിങ്ക് അടങ്ങിയ ബീൻസ്, നട്ട്സ്, ഇറച്ചി എന്നിവ സഹായിക്കുന്നതാണ്. പ്രായമാകുമ്പോൾ പുരുഷന്മാരെ അലട്ടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ. ഇതിനെ പ്രതിരോധിക്കാൻ സിട്രസ് ഫ്രൂട്ട്സ്, ഗ്രീൻ ടീ, തക്കാളി എന്നിവയിലെ ആന്റി ഓക്സിഡന്റുകൾ വളരെ നല്ലതാണ്. പ്രോസ്റ്റേറ്റ് ക്യാൻസർ സാധ്യത കുറയ്ക്കാൻ തക്കാളിയിലെ ലൈക്കോപിൻ സഹായിക്കുമെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. അതുപോലെ സിങ്ക് ധാരാളം അടങ്ങിയ മത്തൻ വിത്തുകൾ ശീലമാക്കുന്നത് നല്ലതാണ്. കാരണം ഇത് പ്രോസ്റ്റേറ്റ് വീക്കം തടയാൻ സഹായിക്കുമെന്ന് പഠനങ്ങൾ പറയുന്നു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മിതമായ അളവിൽ വേണം ഈ മത്തൻ വിത്തുകൾ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനായിട്ട്. 5, മാനസികാരോഗ്യം. ശരീരത്തിനൊപ്പം തന്നെ നമ്മുടെ മനസ്സിന്റെ ആരോഗ്യത്തിനും ഭക്ഷണക്രമം വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. ജോലിയിലെ സമ്മർദ്ദം,

സാമ്പത്തികപരമായ കാര്യങ്ങൾ കാരണം ഉറക്കമില്ലായ്മ, മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നവരാണ് പല പുരുഷന്മാരും. ഇനി ഇവിടെ ഏതൊക്കെ പോഷകങ്ങളാണ് പ്രാധാന്യം വഹിക്കുന്നത് നമുക്ക് നോക്കാം. ഒമേഗ 3 ഫാറ്റി ആസിഡുകൾ, ഇവ തലച്ചോറിലെ കോശങ്ങളെ സംരക്ഷിക്കുന്നു. വിഷാദ രോഗം, ഉത്കണ്ഠ എന്നിവ കുറയ്ക്കാൻ ഇവ സഹായിക്കുമെന്ന് പഠനങ്ങൾ പറയുന്നു. മത്തി, അയില പോലുള്ള മത്സ്യങ്ങളിലും വാൾനട്ട്, ഫ്ളാക്സ് സീഡ്സ് എന്നിവയിലും ഇത് ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. അതുപോലെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വൈറ്റമിനാണ് വൈറ്റമിൻ ബി. ഇവയുടെ കുറവ് ക്ഷീണം, ഓർമ്മക്കുറവ് എന്നിവയ്ക്ക് കാരണമാവാം. നാഡീവ്യവസ്ഥയുടെ ആരോഗ്യത്തിനും ഇത് അത്യാവശ്യമാണ്. ഇലക്കറികൾ, മുട്ട, പാൽ എന്നിവയിൽ ഇവ ധാരാളം അടങ്ങിയിട്ടുണ്ട്. പിന്നെയുള്ളൊരു പോഷകമാണ് മാഗ്നീഷ്യം. ഇത് സ്ട്രെസ് ഹോർമോണുകളെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നതാണ്. നട്സ്, വിത്തുകൾ, ഡാർക്ക് ചോക്ലേറ്റ് എന്നിവയിൽ മാഗ്നീഷ്യം ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ആറാമതായി, ദഹന വ്യവസ്ഥയുടെ ആരോഗ്യം. നമ്മുടെ ദഹന വ്യവസ്ഥയുടെ ആരോഗ്യം ഇന്ന് ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. ഒരുപാട് പുരുഷന്മാരെ അലട്ടുന്ന പ്രശ്നമാണ് ദഹന സംബന്ധമായ ബുദ്ധിമുട്ടുകൾ. നേരത്തെ പറഞ്ഞതുപോലെ പഴങ്ങളിലും പച്ചക്കറികളിലും ധാന്യങ്ങളിലും അടങ്ങിയ നാരുകൾ ദഹനത്തെ സഹായിക്കുകയും മലബന്ധം തടയുകയും ചെയ്യുന്നു. ഇത് വൻകുടലുകളിലെ ക്യാൻസർ സാധ്യത കുറയ്ക്കുന്നതിനും സഹായിക്കുമെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. ഒരു ദിവസം ശരാശരി 30 മുതൽ 40 ഗ്രാം നാരുകൾ ഒരു പുരുഷന്റെ ശരീരത്തിന് ആവശ്യമാണ്. അതുപോലെ തൈര്, മോര് എന്നിവയിലുള്ള നല്ല ബാക്ടീരിയകൾ ദഹന വ്യവസ്ഥയുടെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നതാണ്. ഇത് ദിവസേനയുള്ള ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. ആരോഗ്യകരമായ ദഹന വ്യവസ്ഥ മൊത്തത്തിലുള്ള പ്രതിരോധ ശേഷിക്കും മാനസിക ആരോഗ്യത്തിനും പ്രധാനമാണ്. ഏഴാമതായി, ഊർജ്ജസ്വലതയും ശരീരഭാര നിയന്ത്രിക്കലും. ശരിയായ അളവിലുള്ള പോഷകാഹാരം ശരീരത്തിന് സ്ഥിരമായ ഊർജം നൽകുന്നു. ഇത് ജോലിസ്ഥലത്തെയും അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങളിലും കൂടുതൽ കാര്യക്ഷമതയോടെ പ്രവർത്തിക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്നതാണ്. ശരിയായ അളവിൽ ഭക്ഷണം കഴിക്കുന്നതിലൂടെ അമിതവണ്ണം, ടൈപ്പ് 2 ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ തുടങ്ങിയ ജീവിതശൈലി രോഗങ്ങൾ ഒഴിവാക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഈ രോഗങ്ങൾ പുരുഷന്മാരിൽ കൂടുതലായി കണ്ടുവരുന്നതാണ്. ശരീരത്തിന് ആവശ്യമായ അളവിൽ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സ്, അതായത് തവിടുള്ള അരി, ഓട്സ്, ഗോതമ്പ് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. കാരണം ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് പെട്ടെന്ന് ഉയർത്താതെ ദിവസം മുഴുവൻ ഊർജം നിലനിർത്താനായിട്ട് സഹായിക്കുന്നതാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ, വയറു നിറയ്ക്കുന്ന ഭക്ഷണം മാത്രമല്ല മനസ്സിനെ ശാന്തമാക്കുന്ന, തലച്ചോറിന് ഉണർവ് നൽകുന്ന ഭക്ഷണം കൂടിയാണ് നാം കഴിക്കേണ്ടത്. നല്ല ഭക്ഷണങ്ങൾ കഴിക്കുന്നതിനോടൊപ്പം തന്നെ ദോഷകരമായവ ഒഴിവാക്കാനും നമ്മൾ ശ്രദ്ധിക്കണം. ഇനി എന്തൊക്കെയാണ് നമ്മൾ ഒഴിവാക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായി, അമിതമായ ഉപ്പിന്റെ ഉപയോഗം. ഇത് രക്തസമ്മർദ്ദം കൂട്ടാൻ കാരണമാകും. അച്ചാറുകൾ, പപ്പടം, ചിപ്സ് എന്നിവയുടെ ഉപയോഗം കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. ദിവസേനയുള്ള ഉപ്പിന്റെ ഉപയോഗം 5 ഗ്രാമിൽ കൂടരുത്. 1 ടീസ്പൂൺ എന്ന് പറയുന്നത് 5 ഗ്രാമിന് തുല്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ദിവസവും 1 ടീസ്പൂൺ ഉപ്പ് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. 2, അമിതമായ മധുരം. സോഫ്റ്റ് ഡ്രിങ്ക്സ്, അമിത മധുരമുള്ള ചായ, കാപ്പി, മധുരപലഹാരങ്ങൾ എന്നിവ പൂർണ്ണമായും ഒഴിവാക്കണം. ദിവസേനയുള്ള പഞ്ചസാരയുടെ ഉപയോഗം 20 മുതൽ 25 ഗ്രാമിൽ കവിയരുത്. പഞ്ചസാരയുടെ അമിത ഉപയോഗം ഇൻസുലിൻ റെസിസ്റ്റൻസിലേക്ക് നയിക്കാം. ടൈപ്പ് 2 ഡയബറ്റീസ്, അമിതവണ്ണം എന്നിവയിലേക്ക് വഴിമാറുകയും ചെയ്യും. അതുപോലെ ട്രാൻസ് ഫാറ്റ് അടങ്ങിയതും വറുത്തതുമായ ഭക്ഷണങ്ങൾ പരമാവധി ഒഴിവാക്കുക. ഒരേ എണ്ണയിൽ വീണ്ടും വീണ്ടും വറുത്തെടുത്ത പലഹാരങ്ങളും ഹൃദയാരോഗ്യത്തിന് ഒരു വെല്ലുവിളിയാണ്. എണ്ണയുടെ ഉപയോഗം മിതപ്പെടുത്തണം. ദിവസം 25 മുതൽ 30 ഗ്രാം എണ്ണയിൽ കൂടുതൽ ഉപയോഗിക്കാതിരിക്കുക. പിന്നെ പ്രോസസ് ചെയ്ത ഭക്ഷണങ്ങളും ഫാസ്റ്റ് ഫുഡും ഒഴിവാക്കണം. കാരണം ഇതിൽ അനാരോഗ്യകരമായ കൊഴുപ്പും ഉപ്പും ഷുഗറും കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഇവ ദീർഘകാല അടിസ്ഥാനത്തിൽ കരളിന്റെ ആരോഗ്യത്തെയും ബാധിക്കുന്നതാണ്. അടുത്തത് നമ്മൾ തീർത്തും ഒഴിവാക്കേണ്ടതായ ഒരു കാര്യമാണ്, അതായത് മദ്യപാനവും പുകവലിയും. നമുക്കെല്ലാവർക്കും അറിയാം, ഇത് ശരീരത്തിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ വളരെ വലുതാണ്. ഇത് ഹൃദയത്തെയും കരളിനെയും ലങ്സിനെയും ഗുരുതരമായി ബാധിക്കുന്നതാണ്. ഇനി നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ എളുപ്പം ഉൾപ്പെടുത്താൻ പറ്റുന്ന ചില മാറ്റങ്ങൾ പറയാം. 1, വെള്ളം ധാരാളമായി കുടിക്കുക. ദാഹം തോന്നുമ്പോൾ മാത്രം കുടിക്കാതെ ഇടയ്ക്കിടെ കുറേശ്ശെ കുടിക്കുക. അതായത് ഒരു ദിവസം കുറഞ്ഞത് 8 മുതൽ 10 ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കണം. ഇത് ശരീരത്തിലെ വിഷാംശങ്ങളെ പുറന്തള്ളാനും ഊർജം നിലനിർത്താനും സഹായിക്കുന്നതാണ്. 2, പച്ചക്കറികളും പഴങ്ങളും നിർബന്ധമാക്കുക.

0: ശ്രമിക്കുക. ആഹാരത്തിൽ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ധാരാളമായി ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. ഒരു ദിവസം കുറഞ്ഞത് 5 സെർവിംഗ് പഴങ്ങളോ പച്ചക്കറികളോ കഴിക്കാൻ ശ്രമിക്കുക. 5 സെർവിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ എത്ര തണുപ്പ് ഒരു ദിവസം 4 നേരം നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ ആ 4 നേരമുള്ള ഭക്ഷണത്തിലും പഴങ്ങളോ പച്ചക്കറികളോ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ്, ഒരു നേരമെങ്കിലും ഏതെങ്കിലും ഇലക്കറികൾ, അതായത് കറിയായോ തോരനായോ, നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ വൈവിധ്യമാർന്ന നിറങ്ങളിലുള്ള പഴങ്ങളും പച്ചക്കറികളും തിരഞ്ഞെടുക്കുന്നത് എല്ലാ പോഷകങ്ങളും ലഭിക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്നതാണ്. 3, അനാരോഗ്യകരമായ 4 മണി പലഹാരങ്ങൾ ഒഴിവാക്കി പോഷക സമൃദ്ധമായവ തിരഞ്ഞെടുക്കുന്നത് അമിത കാലറി ഉപയോഗം കുറയ്ക്കുന്നതിലും ഊർജം നിലനിർത്തുന്നതിലും സഹായിക്കുന്നതാണ്. അതായത് എണ്ണയിൽ വറുത്ത പലഹാരങ്ങൾക്ക് പകരം 4 മണി പലഹാരങ്ങളായി നട്സുകളും പഴങ്ങളും മുളപ്പിച്ച പയറുവർഗ്ഗങ്ങളും ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. 4, രാത്രി ഭക്ഷണം ലളിതമാക്കുക. രാത്രിയിൽ കട്ടിയുള്ള ദഹിക്കാൻ പ്രയാസമുള്ള ഭക്ഷണം ഒഴിവാക്കി ലഘുവായ ആഹാരം കഴിക്കാനായിട്ട് ശ്രമിക്കുക. ഉറങ്ങുന്നതിന് 2 മണിക്കൂർ മുമ്പ് അത്താഴം കഴിക്കുന്നത് ദഹനത്തിനും നല്ല ഉറക്കത്തിനും സഹായിക്കുന്നതാണ്. 5, പോഷകാഹാരം പോലെ തന്നെ പ്രധാനമാണ് ശാരീരിക വ്യായാമം. ഇത് ശരീരഭാരം നിയന്ത്രിക്കാനും മാനസികാരോഗ്യം മെച്ചപ്പെടുത്താനും സഹായിക്കുന്നതാണ്. ദിവസവും 30 മിനിറ്റ് എങ്കിലും മിതമായ വ്യായാമം ചെയ്യുന്നത് നല്ലതാണ്. 6, നിങ്ങൾ വാങ്ങുന്ന പാക്കറ്റ് ഭക്ഷണങ്ങളുടെ ലേബിളുകൾ പരിശോധിച്ച് ഉപ്പ്, പഞ്ചസാര, കൊഴുപ്പ് എന്നിവയുടെ അളവ് കുറവാണെന്ന് ഉറപ്പുവരുത്തുക. പാക്കറ്റ് ഭക്ഷണം ശ്രദ്ധിച്ച് വായിച്ച് ആരോഗ്യകരമായവ തിരഞ്ഞെടുക്കാനായിട്ട് എപ്പോഴും ശീലിക്കണം. ഈ പറഞ്ഞ മാറ്റങ്ങൾ ഒരു രാത്രി കൊണ്ടുണ്ടാകുന്നതല്ല, മറിച്ച് ഈ ചെറിയ മാറ്റങ്ങൾ സ്ഥിരമായി തുടരുന്നത് വഴി വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. പ്രിയ ശ്രോതാക്കളെ, ഒന്ന് ഓർക്കുക, നല്ല ഭക്ഷണം എന്നത് രുചിക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ ആരോഗ്യത്തിനും വേണ്ടിയാണ്. തിരക്കിട്ട ജീവിതത്തിനിടയിലും ഒരു നിമിഷം സ്വന്തം ഭക്ഷണത്തെക്കുറിച്ചൊന്ന് ചിന്തിക്കുക. നിങ്ങൾ ആരോഗ്യത്തോടെ ഇരുന്നാൽ മാത്രമേ നിങ്ങളുടെ കുടുംബത്തിന്റെ നെടുത്തൂണായി തുടരാൻ സാധിക്കുകയുള്ളൂ. ആരോഗ്യകരമായ നാളേക്ക് വേണ്ടി ഇന്നേ തുടങ്ങാം ഈ മാറ്റങ്ങൾ. നമ്മുടെ ആരോഗ്യം നമ്മുടെ കൈകളിലാണ്. ശരിയായ ഭക്ഷണം നമ്മുടെ ജീവിതത്തിൽ ഒരു നിക്ഷേപമാണ്. അതിന്റെ ഫലം നമുക്കും നമ്മുടെ കുടുംബത്തിനും ലഭിക്കും. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ സൗഖ്യം പരിപാടിയിൽ നമ്മൾ ചർച്ച ചെയ്തത് പുരുഷാരോഗ്യത്തിൽ പോഷകാഹാരത്തിന്റെ പ്രാധാന്യത്തെ പറ്റിയാണ്. ഇതുവരെ നിങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നത് നമിത പ്രസ്തീന ജോസഫ്, സെന്റ് തെരേസസ് കോളേജിലെ ക്ലിനിക്കൽ ന്യൂട്രീഷൻ ആൻഡ് ഡയറ്ററ്റിക്സ് വിഭാഗത്തിൽ അധ്യാപികയാണ്. കേട്ടുകൊണ്ടിരിക്കൂ റേഡിയോ കൊച്ചി 90 FM, കമ്മ്യൂണിറ്റി റേഡിയോ എന്നും നിങ്ങൾക്കൊപ്പം.
1: സൗഖ്യം ആരോഗ്യം നമ്മളിലൂടെ.

0: ന്യൂമോണിയ അറിയേണ്ടതും ശ്രദ്ധിക്കേണ്ടതും. ഡോക്ടർ രാജീവ് ശാന്താറാം, മെഡിക്കൽ ഓഫീസർ, കാർഡിയാക് ആൻഡ് കോവിഡ് ഇന്റൻസീവ് കെയർ യൂണിറ്റ്സ്, പി എസ് മിഷൻ ഹോസ്പിറ്റൽ, മരട്, എറണാകുളം.
1: ന്യൂമോണിയ വളരെ ഗൗരവമേറിയ ഒരു സംഗതിയാണ്. ന്യൂമോണിയ ഒരു വില്ലനാണ്. ന്യൂമോണിയ കാരണം മരണം വരെ സംഭവിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ന്യൂമോണിയ എങ്ങനെയൊക്കെ തടയാൻ പറ്റുമോ അതിനുള്ള മുൻകരുതലുകളൊക്കെ നമ്മളെല്ലാവരും എടുക്കണം. ഉദാഹരണത്തിന് വാക്സിൻ കൊടുക്കേണ്ട കുട്ടികൾക്കും വലിയ ആൾക്കാർക്കും നമ്മൾ വാക്സിൻ കൊടുക്കണം. സോപ്പും വെള്ളവും ഇട്ട് കൈ കഴുകണം. അതുപോലെ വീട് വൃത്തിയായി സൂക്ഷിക്കണം. വായു മലിനീകരണം കുറയ്ക്കണം. അനാവശ്യ കെമിക്കലുകളുടെ ഉപയോഗം കുറയ്ക്കണം. നമുക്ക് ചുറ്റുമുള്ള പ്രതിരോധ ശേഷി കുറഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് അടിയന്തര സാഹചര്യത്തിൽ മെഡിക്കൽ ഹെൽപ്പ് ലഭ്യമാക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. കുഞ്ഞു കുട്ടികളിൽ മുലയൂട്ടുന്നത് നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. അതിലൂടെ അവർക്ക് പ്രതിരോധ ശേഷി നന്നായി ലഭിക്കുകയും ന്യൂമോണിയ വരാനുള്ള സാധ്യത ഗണ്യമായി കുറയ്ക്കാനും നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ ഒരു പക്ഷെ ന്യൂമോണിയ പിടിപെടുകയാണെങ്കിൽ സ്വയം ചികിത്സിക്കാതെ ആശുപത്രിയിൽ ഡോക്ടറെ പോയി സമീപിച്ച് വേണ്ട ടെസ്റ്റുകളൊക്കെ ചെയ്ത് അതിന്റെ കാരണം എന്താണോ അത് കണ്ടെത്തി അതിനുള്ള പ്രതിരോധ നടപടി സ്വീകരിക്കുകയും അതുപോലെ ഓക്സിജൻ കുറവാണെങ്കിൽ ഓക്സിജൻ സ്വീകരിക്കുകയും മറ്റ് സഹായം വല്ലതും വേണമെങ്കിൽ ഡോക്ടറിന്റെ നിർദ്ദേശം അനുസരിച്ചിട്ടുള്ള അടിയന്തര സഹായങ്ങൾ സ്വീകരിക്കാനും മടി കൂടാതെ ചെയ്യണം. ന്യൂമോണിയ നമുക്ക് ലോകത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും തുടച്ചു മാറ്റാൻ ചിലപ്പോൾ സാധിച്ചേക്കില്ല. പക്ഷേ ലോകാരോഗ്യ സംഘടനയും യുനിസെഫും ഒക്കെ ചേർന്ന് ഒരു ഗ്ലോബൽ ആക്ഷൻ പ്ലാൻ നടപ്പാക്കുന്നുണ്ട്. എന്തിനാണെന്ന് പറഞ്ഞാൽ ന്യൂമോണിയ വരാതെ നോക്കാനും ന്യൂമോണിയക്കെതിരെയുള്ള പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ഒരു പക്ഷേ ന്യൂമോണിയ പിടിപെട്ടാൽ അടിയന്തരമായിട്ടുള്ള

0: ചികിത്സ ലഭ്യമാക്കാനും ഇതിനാണ് ലോകാരോഗ്യ സംഘടന ശ്രമിക്കുന്നത്. കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിക്കുകയാണെങ്കിൽ വളരെ ഫലപ്രദമായിട്ട് നമുക്ക് ന്യൂമോണിയയെ ചികിത്സിച്ച് ജീവിതം നോർമൽ രീതിയിലേക്ക് മുന്നോട്ട് നയിക്കാൻ സാധിക്കും. നിർത്തുന്നു, നന്ദി.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

നല്ല ഭക്ഷണശീലത്തിലൂടെ പോഷകക്കുറവ് പരിഹരിക്കാം, ആരോഗ്യം മെച്ചപ്പെടുത്താം, അതോടൊപ്പം രോഗങ്ങളിൽ നിന്ന് സംരക്ഷണവും നേടാം. പൊതുജന ശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.
1: ഇന്നല്ലോ പൂത്തിരുനാൾ, മകം പിറന്നൊരു

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: അധ്യായത്തിൽ ഇന്ന് നന്ദിനി എൻ മേനോൻ എഴുതിയ ചെറുകഥ വേഴാമ്പൽ.
1: അസ്തമയ സൂര്യന്റെ ചെന്തി കനലേറ്റ് നദീതീരത്തെ മണൽപ്പരപ്പ് ചുവന്നു തൊടുത്തിരുന്ന നിളയിലെ കുഞ്ഞോളങ്ങൾക്ക് എന്തെന്നില്ലാത്ത തിളക്കവും ഭംഗിയും അനുഭവപ്പെട്ടു. ഈ മണൽപ്പരപ്പും പുഴയും അതിലെ കുഞ്ഞോളങ്ങളുമെല്ലാം എത്രയോ വർഷമായി തൻ്റെ സായാഹ്നങ്ങൾക്ക് നിറം പകരുന്നു. വർഷകാലത്ത് മാത്രമാണ് ഇവിടം തനിക്ക് അന്യമാകുന്നത്. അന്നിവൾ ഒരു പ്രതികാരദാഹിയെപ്പോലെ ഇരുകരകളെയും ഞെരിച്ചു കൊല്ലുന്നു. എന്നാൽ ഓടിത്തളർന്ന ഒരു പഴഞ്ചൻ വണ്ടി പോലെയാണ് വേനൽ. ആകെയൊരു ഉദാസീനത. പലയിടത്തും നീർച്ചാലുകൾ വറ്റി വരളുന്നു. എന്തുകൊണ്ടോ എനിക്ക് അതാണിഷ്ടം. ഒരുപക്ഷേ ഹരിപ്രസാദനും സന്തോഷിനും ഉണ്ണികൃഷ്ണനും തനിക്കുമൊക്കെ ഒത്തുചേരാനും സൊറ പറയാനുമൊക്കെ ഈ പുഴയോരം വേദിയൊരുക്കുന്നത് കൊണ്ടാകാം. മണൽപ്പുറത്ത് മലർന്നു കിടന്ന് ആകാശം നോക്കി രസിക്കാനും അതുപോലെ തങ്ങളെ നോക്കി ചിരിക്കുന്ന

കോടാനുകോടി നക്ഷത്രങ്ങളെ സാക്ഷിയാക്കി സൂര്യനു താഴെയുള്ള എന്തിനെക്കുറിച്ചും ചർച്ച ചെയ്യാനുമൊക്കെയൊരു തുറന്ന വേദി, അതാണ് പുഴയോരം. പുഴവക്കിലെ ക്ഷേത്രത്തിൽ നിന്നുള്ള മണിനാഥം പലപ്പോഴും തൻ്റെ നടത്തത്തിൻ്റെ വേഗത കൂട്ടാറുണ്ട്. ദീപാരാധന കഴിയുന്നതിനു മുമ്പ് ഒരിക്കലും എത്താറില്ല. തൊഴുത് പ്രസാദവും വാങ്ങി വരുമ്പോഴേക്കും കൂട്ടുകാരൊക്കെ ആൽത്തറയിൽ എന്നെയും കാത്തിരിക്കുന്നുണ്ട്.

ഉണ്ടായിരുന്നു. അതുമാറാൻ വേഗമൊരു കുളിയും കഴിഞ്ഞ് ചായ കുടിച്ചെന്ന് വരുത്തി പുറപ്പെടുമ്പോഴേക്ക് പതിവ് പല്ലവികളുമായി അമ്മ പിന്നാലെ കൂടിയിരുന്നു. നിനക്കല്പം വിശ്രമം എടുത്തുകൂടെ എൻ്റെ ശിവൻകുട്ടിയെ, എന്നും സന്ധ്യക്കുള്ള നിന്റെ ഒരു ഓട്ടം. അമ്പലത്തിൽ പോകണത് ശരി, മണലിലെ കിടപ്പൊഴിവാക്കി വേഗമൊന്ന് വന്നൂടെ നിനക്ക്. എൻ്റെ അമ്മേ, ഇപ്പോഴല്ലേ ഇങ്ങനെയൊക്കെ ഒന്ന് കറങ്ങാൻ പറ്റൂ. അമ്മയുടെ മരുമോളിങ് വന്ന നടക്കുമോ ഇതൊക്കെ? പിന്നെ സ്വസ്ഥം ഗ്രഹഭരണം എന്നും പറഞ്ഞ് ഞാൻ ഈ അമ്മയുടെ അടുത്ത് തന്നെ ഉണ്ടാവില്ലേ എന്നും പറഞ്ഞ് അമ്മയെ ചുറ്റിപ്പിടിച്ചു. നാണത്തോടെ അമ്മ എന്നെ തള്ളി മാറ്റി. ഒന്ന് പോടാ, ഇത് കേട്ടാ തോന്നും നാളെ തന്നെയാ എൻ്റെ കല്യാണമെന്ന്. ചെറിയ കുട്ടിയാന്നാ ഇപ്പോഴും വിചാരം. എനിക്കിനി വലിയ കാര്യങ്ങളൊക്കെ നോക്കാൻ കാലുകൾക്കൊക്കെ എന്താ ഒരു തരിപ്പ്. അപ്പോഴേക്കും അമ്മ തൻ്റെ പരിഭവങ്ങളുടെ ഭാണ്ഡക്കെട്ട് അഴിച്ചു തുടങ്ങിയിരുന്നു. അമ്മ എപ്പോഴും അങ്ങനെയാണ്, തമാശയായിട്ട് പോലും എൻ്റെ വിവാഹകാര്യം ഒന്ന് സൂചിപ്പിച്ചാൽ മതി, പിന്നെ സ്ഥിരം പല്ലവികളുടെ ആവർത്തനമാണ്. കാലുകടയ്ക്കുന്നു, രാമുണ്ണി വൈദ്യനെ കാണണം, നാളെ മുതൽ അടുക്കളയിൽ കയറില്ല എന്നൊക്കെ നീളുന്നു ആ പട്ടിക. എനിക്കൊരു കുടുംബമുണ്ടായി കാണാനുള്ള ആഗ്രഹമാണ് ഇതിനു പിന്നിലെന്ന് അറിയാഞ്ഞിട്ടല്ല. ഈ അമ്മയോട് തർക്കിക്കാൻ നിന്ന ദീപാരാധനയല്ല, അത്താഴപൂജ പോലും തൊഴാൻ എനിക്കെന്ന് പറ്റുമെന്ന് തോന്നണില്ല. അപ്പോ അമ്മയുടെ ഈ മോനോട് ദൈവം പിണങ്ങില്ലേ? അതുകൊണ്ട് എൻ്റെ അമ്മക്കുട്ടി, തിരിച്ചു വന്നിട്ട് നമുക്ക് ഈ കാര്യത്തെക്കുറിച്ച് വിശദമായിട്ട് ഒരു ചർച്ചയാകാം. ഇനി ഒട്ടും വൈകാതെ തന്നെ ഒരു കല്യാണവും. എന്താ പോരെ? അമ്മയുടെ തോളിൽ സ്നേഹവായ്പോടെ ഇരു കൈകളും ഇട്ടു. ഹോ, ഈ ചെറുക്കൻ്റെ ഒരു കാര്യം. പൊയ്ക്കോളൂ പൊയ്ക്കോളൂ, ഇനി അമ്മ കാരണം ദേവം പ്രസാദിച്ചില്ലെന്ന് വേണ്ട. നാട്ടുപാതയിൽ നന്നേ ഇരുട്ടു വരക്കാൻ തുടങ്ങിയിരുന്നു. നടത്തത്തിന് പതിവിലും വേഗതയും. ക്ഷേത്രഗോപുരം കടന്നപ്പോഴേക്കും കണ്ടു ആൽത്തറ വിജനം. അപ്പോൾ അതുവഴി വന്ന വരസ്യാരു കുട്ടിയുടെ ഒരു തമാശ. എന്താ ശിവൻകുട്ടിയേട്ടാ വൈകിയത്? ഭൂതഗണങ്ങളെല്ലാം കാത്തുനിന്നിട്ട് സ്ഥലം വിട്ടുട്ടോ? ഉവ്വ്, പെണ്ണിൻ്റെ ഒരു തമാശ. മനസ്സിലോർത്തതേയുള്ളൂ, ഒന്നും പ്രതികരിക്കാൻ പോയില്ല. കുറച്ചു നേരം തന്നെ കാത്തിരുന്നതിന് ശേഷം ചിലപ്പോൾ അവരെല്ലാം മണൽപ്പുറത്തേക്ക് പോയിരിക്കാം. ഇതിനു മുൻപും അങ്ങനെയുണ്ടായിട്ടുണ്ടല്ലോ. രാമൻകുട്ടിയേട്ടൻ്റെ കടയിൽ നിന്നും മേടിച്ച സിഗരറ്റിന് തീയും കൊളുത്തി ആഞ്ഞു നടന്നു. വേനൽ ചൂടിൽ നിന്നും ഒരു തൽക്കാല ശാന്തിക്കായി അങ്ങിങ്ങായി ആരൊക്കെയോ കുളിക്കുന്നതല്ലാതെ മണൽപ്പുറം പൊതുവേ വിജനം. ആകെയൊരു വിരസത തോന്നി. പതിവ് മുടക്കിയില്ല. പുഴയോരത്തെ മണലിൽ ആകാശം നോക്കി കിടക്കുമ്പോൾ നക്ഷത്രങ്ങൾ തന്നെ നോക്കി കളിയാക്കി ചിരിക്കുകയാണെന്ന് തോന്നി. പെട്ടെന്ന് ഒരു തീഗോളം പാഞ്ഞുപോയി. അല്പദൂരം ചെന്നിട്ടത് കത്തിയമർന്നു. മാണിക്യവും വഹിച്ചു കൊണ്ടുപോകുന്ന സർപ്പങ്ങളാണെന്ന് പഴമക്കാർ പറയുമായിരുന്നു. കൂടാതെ അത് കാണുന്നത് തന്നെ അപശകുനമാണെന്നും. പക്ഷേ ആധുനിക ശാസ്ത്രം ഉൽക്കകൾ എന്നതിനെ വിളിക്കുമ്പോഴും ഉള്ളിലെ ആശങ്കകൾക്ക് കുറവ് വരുന്നില്ല. അപ്രതീക്ഷിതമായി മണൽത്തരികൾ ഞെരിഞ്ഞമരുന്ന ശബ്ദവും അതിന് താളം പിടിച്ചെന്നോണം പാദസരങ്ങളുടെ കിലുക്കവും കേട്ട് ഒരു നിമിഷം ഭയപ്പെടുക തന്നെ ചെയ്തു പോയി. കിടന്നിടത്തുനിന്നും തലയുയർത്തി നോക്കുമ്പോൾ മൂന്നാല് സ്ത്രീകൾ പുഴവക്കിലേക്ക് നടന്നടുക്കുകയാണ്. അതിലാരുടെയാണ് ഈ മനോഹര പദനിസ്വനങ്ങൾ? ഉദിച്ചുയരുന്ന ചന്ദ്രികയുടെ ചെറുനിലാവെട്ടത്തിൽ ഒരു യുവതിയുടെ തുടുത്ത മുഖം കണ്ടു. രാത്രി സഞ്ചാരിണികളായ ഏതെങ്കിലും ദേവകന്യകയോ മറ്റോ ആണോ ഇവൾ? നടത്തത്തിനു പോലും ഒരു നർത്തകിയുടെ മട്ടും ഭാവവും. കിടന്നിടത്തുനിന്നും അറിയാതെ എഴുന്നേറ്റിരുന്നു പോയി. വീട്ടിലേക്കുള്ള മടക്കയാത്രയ്ക്ക് പതിവുള്ള വേഗതയില്ലായിരുന്നു. ഉത്തരം കിട്ടാത്ത പല ചോദ്യങ്ങളും ഇതിനോടകം മനസ്സിൽ സ്ഥാനം പിടിച്ചു കഴിഞ്ഞിരുന്നു. ആരാണവൾ? എന്തിന് ഇവിടെ വന്നു? ഈ പുഴയോരത്ത് ഇതുവരെയും അവളെ കണ്ടിട്ടില്ലല്ലോ. എത്രയോ സായന്തനങ്ങളിൽ ഈ പുഴയോട് മാത്രം താൻ സല്ലപിച്ചിട്ടുണ്ട്. ഒരിക്കൽ പോലും ഈ മുഖം ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ. അവളെ മാത്രം നിർനിമേഷനായി നോക്കിയിരുന്നപ്പോൾ കൂട്ടത്തിലുണ്ടായിരുന്നവർ ആരാണെന്ന് പോലും ശ്രദ്ധിക്കാൻ കഴിഞ്ഞതുമില്ല. ശ്രദ്ധിച്ചിരുന്നെങ്കിൽ അവരോട് ആരോടെങ്കിലും അവളെക്കുറിച്ച് പിന്നീട് ചോദിച്ചറിയാമായിരുന്നു. ഛേ, താൻ കാണിച്ചത് മണ്ടത്തരമായിപ്പോയി. അല്ലെങ്കിൽ
ഞാൻ എന്തിനു വിഷമിക്കണം?

0: എനിക്കവൾ ആരാണ്, എന്തിന്, അവളെക്കുറിച്ച് അറിയണം. അങ്ങനെ സമാശ്വസിക്കാൻ തൽക്കാലം ശ്രമിച്ചു. വീട്ടിലെത്തി അത്താഴം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മ എന്തൊക്കെയോ ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ മനസ്സിൽ വീണ്ടും പുഴക്കരയിലെ ഓർമ്മകൾക്ക് നിറം പിടിക്കുകയായിരുന്നു. അല്ല, ഈ ചെറുക്കനിതെന്ത് പറ്റി? ഞാൻ ചോദിക്കുന്നതിനല്ലോ ഇവൻ ഉത്തരം തരുന്നത്. അമ്മ തൻ്റെ ഉള്ളിലെ നീരസം പ്രകടിപ്പിച്ചു. ഉറങ്ങാൻ കിടന്നിട്ട് എത്ര ശ്രമിച്ചിട്ടും ആ മുഖം മനസ്സിൽ നിന്നും മായുന്നില്ല. അവൾ തനിക്കാരുമല്ലെന്ന് പലവരും മനസ്സിൽ കൂട്ടലും കിഴിക്കലും നടത്തി. എന്നിരുന്നാലും ഒരിക്കൽ കൂടി ആ മുഖമൊന്ന് കണ്ടിരുന്നെങ്കിലെന്ന് വെറുതെ ആശിച്ചു പോവുകയാണ്. ആ രാത്രി അവസാനിക്കുമ്പോഴേക്കും ഒരു കാര്യം എനിക്ക് ബോധ്യമായി. അവളെ മറക്കാൻ തനിക്ക് കഴിയുന്നില്ല. ശ്രമിക്കുന്തോറും തന്നിലേക്ക് കൂടുതൽ അടുക്കുന്നത് പോലെ. ഉറക്കച്ചടവോടെയാണ് രാവിലെ ബാങ്കിലേക്ക് യാത്രയായത്. തിങ്കളാഴ്ചയായിരുന്നതിനാലും ഇടപാടുകൾ ധാരാളം ഉണ്ടായിരുന്നതിനാലും ബാങ്കിൽ നല്ല തിരക്കുണ്ടായിരുന്നു. തൻ്റെ ഉദാസീനത പലരെയും തെല്ലുചൊടിപ്പിക്കാതിരുന്നില്ല. രണ്ടു മൂന്ന് പേർ തൻ്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാനും മടിച്ചില്ല. സാർ, പൈസ ഒന്നുകൂടി കൗണ്ട് ചെയ്താട്ടെ. അപ്പോഴെല്ലാം മൂന്നാല് നോട്ടുകൾ കൂടിയും കുറഞ്ഞു വരുന്നിരുന്നു. അവരോടെല്ലാം നന്ദി സൂചകമായൊന്ന് ചിരിച്ച് ക്ഷമാപണം നടത്തി. എല്ലാം യാന്ത്രികമായിട്ടായിരുന്നു. എങ്ങനെയെങ്കിലുമൊന്ന് വൈകുന്നേരമാകാനും പുഴയോരത്തെത്തി അവളെ ഒരിക്കൽ കൂടി കാണാനും മനസ്സ് വല്ലാതെ കൊതിച്ചുകൊണ്ടേയിരുന്നു. ബാങ്കിലെ ഘടികാരത്തിന് ഒച്ചിൻ്റെ വേഗതയുള്ളൂവെന്ന് പലപ്പോഴും തോന്നാതിരുന്നില്ല. എന്തായാലും ഒന്ന് തീരുമാനിച്ചു കഴിഞ്ഞു. ഇന്നവളെ കാണുമ്പോൾ എല്ലാ വിവരങ്ങളും തിരക്കി അറിയണമെന്ന്. അല്ല, താൻ എന്തിന് ഇത്ര അക്ഷമ കാണിക്കുന്നു? എന്തിന് അവളെക്കുറിച്ച് കൂടുതലായി അറിയണം? അവൾ തനിക്ക് ആരാണ്? കൂട്ടുകാരൊക്കെ എന്ത് വിചാരിക്കും? ഒറ്റ ദിവസം കൊണ്ട് താൻ ആകെ മാറിപ്പോയെന്ന് തോന്നുന്നു. ഒരിക്കൽ കൂടി അവൾ തനിക്കാരുമല്ലെന്ന് മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കാൻ ശ്രമിച്ചു. കഴിയണില്ലല്ലോ ദൈവമേ. ചിന്തകൾ ഒന്നിനു പുറകെ ഒന്നായി കൂലം കുത്തി ഒഴുകി വരികയാണ്. എത്ര ശ്രമിച്ചിട്ടും തടയാനാകുന്നില്ല. ഉച്ചതിരിഞ്ഞ് ക്യാഷ് കൗണ്ടർ അടയ്ക്കുമ്പോൾ 5000 രൂപയുടെ കുറവ്. ഒരു കാര്യം മനസ്സിലായി, തന്നിൽ മുട്ടിട്ട സ്നേഹത്തിന് ആദ്യമായി നൽകിയ വില. അതോ ശിക്ഷയോ? പ്രേമമെന്നതിനെ വിളിക്കാമോ, വിശേഷിപ്പിക്കാമോ, ഒന്നും എനിക്കറിയില്ല.
1: എന്നാ ശിവൻകുട്ടിയെ, രൊമ്പ കഷ്ടം തന്നെ. ഐ ഹാവ് നെവർ എക്സ്പെക്റ്റഡ് സച്ച് എ മിസ്റ്റേക്ക് ഫ്രം യു. ബി കെയർഫുൾ ഇൻ ഡീലിംഗ് വിത്ത് ക്യാഷ്. ശരി ശരി, പൊയ്ക്കോ.
0: തമിഴും ഇംഗ്ലീഷും മലയാളവും ഒക്കെ ഇടകലർന്നുള്ള തനി പാലക്കാടൻ ബ്രാഹ്മണ ശൈലിയിൽ സ്വാമിയെന്നും ഞങ്ങൾ വിളിക്കുന്ന ബ്രാഞ്ച് മാനേജർ അനന്തനാരായണ അയ്യരിൽ നിന്നും ശകാരവും കേൾക്കേണ്ടി വന്നു. പിന്നെയും എന്തൊക്കെയോ അദ്ദേഹം പുലമ്പിക്കൊണ്ടേയിരുന്നു. ഇതിനു മുമ്പൊരിക്കലും ഇങ്ങനെയൊന്നും സംഭവിക്കാത്തതാണ്. പക്ഷേ ഇന്നത്തെ തൻ്റെ സായാഹ്നത്തിന് പഴയതിലേറെ ലക്ഷ്യമുണ്ട്. പകൽ മുഴുവനും നെയ്തുകൂട്ടിയ സ്വപ്നങ്ങളുടെ സാക്ഷാത്കാരത്തിനായുള്ള ഒരു കാത്തിരിപ്പ്. വളരെ പ്രതീക്ഷയോടെ പുഴയോരത്തെത്തി. പതിവ് പോലെ കൂട്ടുകാർ പല ചർച്ചകളും തുടർന്നുകൊണ്ടേയിരുന്നു. പക്ഷേ തനിക്കൊന്നിനും ഒരു ഉത്സാഹം തോന്നിയില്ല. എടോ ശിവൻകുട്ടി, തനിക്കിതെന്ത് പറ്റി? ആകെ ഒരു മൗനം. ഓ, ഞങ്ങൾ ഇന്നലെ നേരത്തെ പോയതിൻ്റെ പരിഭവമായിരിക്കും. ഹരിപ്രസാദിന് എൻ്റെ മാറ്റം ഉൾക്കൊള്ളാനായില്ല. എടോ, സീതേച്ചിയും കുട്ടികളും ഇന്നലെ വീട്ടിലുണ്ടായിരുന്നു, അതുകൊണ്ട് വേഗം പോയതാണ്.
1: പറഞ്ഞിട്ട് പോകാന്ന് വെച്ചാൽ തന്നോട്ട് കണ്ടതുപോലുമില്ല.
0: അയാൾ തനിക്ക് പറയാനുള്ളത് ചുരുക്കി പറഞ്ഞു.
1: ഏയ്, എനിക്കാരോടും പരിഭവമൊന്നുമില്ല.
0: എന്തോ നല്ല സുഖം തോന്നില്ല. മനസ്സിലുള്ള കാര്യങ്ങൾ തൽക്കാലം മറച്ചു വെക്കാൻ ശ്രമിച്ചു. മണൽപ്പുറത്തെ ഓരോ പദനസ്വനത്തിലും അവളെ പ്രതീക്ഷിച്ചു. പക്ഷേ അന്നവൾ പുഴക്കടവിൽ വന്നതേയില്ല. തൻ്റെ കാത്തിരിപ്പ് നിരർത്ഥകമായി. വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ഒരു കാര്യം മനസ്സിലോർത്തു. പകലന്തിയോളം നീതു കൂട്ടിയ തൻ്റെ സ്വപ്നങ്ങൾക്കൊന്നും ചിറക് വിരിച്ച് നീലാകാശത്തേക്ക് പറന്നുയരാൻ കഴിഞ്ഞില്ലല്ലോ എന്ന്. പിന്നീടത് പതിവായി. എങ്കിലും പ്രതീക്ഷയുടെ തിരുനാളം അണയ്ക്കാതെ മനസ്സിൽ കാത്തു.

ദീപാരാധന തൊഴുത കാലം തന്നെ മറന്നു. എന്തോ അമ്പലത്തിലെ മണിനാഥത്തിന് പഴയ ആകർഷണ ശക്തി തോന്നാറില്ല. അതൊക്കെ ഇന്ന് തൻ്റെ ഏകാന്തതയ്ക്ക് തടസ്സമായിരിക്കുന്നു. ദീപങ്ങൾ എത്ര തെളിഞ്ഞാലും പുഞ്ചിരി തൂകാൻ ദേവനും തന്നെപ്പോലെ മറന്നുപോയിരിക്കുന്നു. ബ്രാഞ്ച് മാനേജർ സ്വാമിയുടെ സൗമ്യമായ പെരുമാറ്റത്തിന് എന്നേ മാറ്റം സംഭവിച്ചു കഴിഞ്ഞിരുന്നു. പലപ്പോഴും അനുമോദിച്ചിരുന്നയാൾ എങ്ങനെയെങ്കിലും തന്നെ സ്ഥലം മാറ്റുവാൻ ശ്രമിക്കുന്നതായി അറിഞ്ഞു. സ്വാമിയുടെ ശകാരത്തിൽ നിന്ന് യാതൊരു മൂർച്ചയുമില്ലാത്തതുപോലെ തോന്നിത്തുടങ്ങി. എല്ലാം കേട്ടുതഴമ്പിച്ച പല്ലവികൾ. അതുപോലെ തന്നെ സഹപ്രവർത്തകർക്ക് തന്നോട് പഴയ മമതയും ഇപ്പോഴില്ല. ഒരുതരം നിർവികാരതയുടെ കരിനിഴൽ തന്നെ ആകെ മൂടിയതുപോലെ തോന്നി. തനിക്കു നേരെ വന്ന നിരവധി ചോദ്യശരങ്ങളുടെ മുൾമുനകളെ കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ടിരുന്നു. എല്ലാവരും ഇന്നെനിക്ക് ശത്രുക്കളായി മാറി. കൂട്ടുകാരൊക്കെ അന്യമായി. വീട്ടുകാർ ആവശ്യത്തിന് മാത്രം സംസാരിക്കുന്നു. വിവാഹാലോചനകളെല്ലാം അകാരണമായി തള്ളിക്കളഞ്ഞപ്പോൾ ഒരു ശത്രുവിനെ പോലെ അമ്മയും എന്നെ നോക്കിക്കാണാൻ തുടങ്ങി. ഇപ്പോൾ വീട്ടിലാരും തന്നെ വിവാഹകാര്യത്തെക്കുറിച്ച് സംസാരിക്കാറുമില്ല. അവരാരെയും കുറ്റപ്പെടുത്തുന്നില്ല. എന്നും എല്ലാവരെയും നിരാശപ്പെടുത്താനല്ലേ എൻ്റെ പ്രവൃത്തികൾക്ക് കഴിഞ്ഞിട്ടുള്ളൂ. ഇതിനോടകം 4-5 തവണ പുഴയിൽ വെള്ളം പൊങ്ങുകയും ക്ഷേത്രത്തിൽ ഉത്സവം കൊടിയിറങ്ങുകയും ചെയ്തു കഴിഞ്ഞിരുന്നു. കൂടുതൽ പിഴവുകൾ തൻ്റെ ജോലിയെയും ബാധിച്ചു. പിരിച്ചുവിട്ടുകൊണ്ടുള്ള നോട്ടീസ് കൈപ്പറ്റുമ്പോൾ മനസ്സിൽ വെറുമൊരു നിർവികാരതയാണ് തോന്നിയത്. ഇന്ന് ഈ പുഴയോരം മാത്രമാണ് തനിക്ക് ഏകാശ്രയം. ബാക്കിയെല്ലാവരും എന്നേ കൈയൊഴിഞ്ഞുപോയി. ഓരോ കുഞ്ഞോളങ്ങളും തീരത്തെ പുലകുന്നത് നോക്കിയിരിക്കുമ്പോൾ എവിടെ നിന്നോ ഒരൽപ്പം സാന്ത്വനത്തിൻ്റെ കുളിർക്കാറ്റ് ലഭിക്കുന്നത് പോലെ. വടക്കോട്ട് ചൂളം വിളിച്ചു പോയ തീവണ്ടിയുടെ കിതപ്പുകൾ ഓർമ്മകളിൽ നിന്നും ഉണർത്തി മണലും കയറ്റി വന്ന ചെറുതോണിക്കാരൻ്റെ ചുണ്ടിൽ പഴയ ഒരു സിനിമാഗാനത്തിൻ്റെ ഏതാനും ഈരടികൾ. പെട്ടെന്ന് ഒരു ഉൽക്ക കത്തിജ്വലിച്ചു വന്ന് നദിയിൽ പതിച്ചു. വെറുമൊരു കാഴ്ച വസ്തു എന്നതിലുപരി എനിക്കൊന്നും തന്നെ തോന്നിയതുമില്ല. ശകുനങ്ങളിൽ വിശ്വസിക്കുന്നവനല്ലേ അവശകുനത്തെ ഭയക്കേണ്ടതുള്ളൂ. അമാവാസിയും പൗർണിമയും എല്ലാം എനിക്കൊന്നുപോലെയായിട്ട് എത്രയോ കാലങ്ങളായി. ആരൊക്കെയോ പുഴക്കടവിലേക്ക് നടന്നെടുക്കുന്നു. ആ കൂട്ടത്തിലൊരു ചെറിയ പെൺകുട്ടി മണൽപ്പരപ്പിൽ ഓടിക്കളിക്കുന്നത് കണ്ടു. എന്ത് രസമാ അമ്മ ഇവിടെ കളിക്കാൻ, നല്ല പഞ്ചാര മണ്ണ്. അമ്മ ഈ പുഴയിൽ കുളിച്ചിട്ടുണ്ടോ? ആ, ഒരിക്കൽ മാത്രം, 4-5 വർഷമായിന്നാ തോന്നണ്. കുട്ടമ്മാമ്മയുടെ മോൾ സരിതേച്ചിയുടെ കല്യാണത്തിന് വന്നപ്പോൾ ഞാൻ തലയുയർത്തി നോക്കി. അരണ്ട അന്തി വെളിച്ചത്തിൽ ആ മുഖം ഒരിക്കൽ കൂടി കണ്ടു. അവൾ നടന്നകലുകയാണല്ലോ അനന്തമായ ആ മണൽപ്പരപ്പിലൂടെ. അതെ, ഇത് അവൾ തന്നെ. നിസ്സംഗതയോടെ നോക്കിയിരിക്കെ അറിയാതെ ആ മണലിലേക്ക് ചാഞ്ഞുപോയി. അപ്പോഴേക്കും കൂരിരുട്ട് പുഴയോരത്തെന്ന പോലെ തൻ്റെ സിരകളിലേക്കും പടർന്നുകൊണ്ടേയിരുന്നു.

കീഴാമ്പൽ. രചന നന്ദിനി എൻ മേനോൻ. അവതരണം കൃഷ്ണകുമാർ സി കെ.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.

0: ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.
1: നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോയുടെ എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. ഞാൻ രാഹുൽ ദേവാർക്കെ. ഇന്ന് എൻ്റെ കൂടെ അതിഥിയായി എത്തിയിട്ടുള്ളത് യോധ എന്ന ചിത്രത്തിലെ പടകാളി എന്ന പാട്ട് ഹാർമോണിയത്തിലൂടെ വായിച്ച തരംഗമായ AR റഹ്മാൻ സാർ പോലും ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്ത ശരണപ്പു എന്ന കലാകാരനാണ് നമ്മോടൊപ്പം. ആദ്യം നമുക്ക് പടകാളി എന്ന പാട്ട് കേട്ടിട്ട് വരാം, എന്നിട്ട് കൂടുതൽ വിശേഷം ചോദിച്ചറിയാം.

0: നമസ്കാരം. എൻ്റെ പേര് വി ശരൺ എസ് ശേഖർ എന്നാണ്, ശരൺ അപ്പു എന്നാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹാർമോണിസ്റ്റാണ്, ഇന്ന് ഫിലിമിൽ ഒക്കെ പ്ലേ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എൻ്റെയാണ് കേരളത്തിലെ ആദ്യത്തെ ഹാർമോണിയം ബേസ്ഡ് ബാൻഡ്, ഹാർമോണിയം ഫുള്ളി ഹാർമോണിയം ആയിട്ട് പോകുന്ന ഒരു ബാൻഡ്. ഞാൻ ഇപ്പോൾ ഹാർമോണിസ്റ്റാണ്, ഞാൻ കീബോർഡാണ് പഠിച്ചു തന്നത്, ഇപ്പോൾ ഹാർമോണിയം ബേസ് ആയിട്ട് ഇങ്ങനെ പോകുന്നു.
1: സർ, ഇപ്പോൾ എല്ലാവരും കണ്ടുവരുന്നത് കീബോർഡ്, ഗിത്താർ അങ്ങനെയുള്ള ഓരോ ഇൻസ്ട്രുമെന്റ്സ് ആണ് പ്ലേ ചെയ്യുന്നത് കണ്ടുവരുന്നത്. സാർ എന്തുകൊണ്ട് ഈ ഹാർമോണിയം ചൂസ് ചെയ്യാൻ കാരണം?
0: ബേസിക്കലി ഞാൻ ഹാർമോണിയത്തിൽ വരണം എന്ന് വിചാരിച്ചിട്ട് വന്നൊരു വ്യക്തിയല്ല. കാരണം ഞാനും കീബോർഡാണ് പഠിച്ചു തുടങ്ങിയത്. ആ ടൈമിൽ വീട്ടിലൊരു ഹാർമോണിയം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. അപ്പോൾ അച്ഛനും വീട്ടുകാരിലൊക്കെ ആളുകൾക്കൊക്കെ ഭയങ്കര ഹാർമോണിയം ഭയങ്കര ഇഷ്ടമാണ്. അച്ഛൻ മ്യൂസീഷ്യനാണ്, അപ്പോൾ അമ്മയും പാട്ടൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അവർക്ക് ഹാർമോണിയം ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഹാർമോണിയം വീട്ടിൽ അങ്ങനെ ഒരു ഇൻസ്ട്രുമെൻ്റ് ഉണ്ടായതുകൊണ്ട് ഞാനത് പതുക്കെ പ്ലേ ചെയ്ത് തുടങ്ങിയപ്പോഴാണ് അതിൻ്റെ ഒരു ടോണ് വ്യത്യാസം, അതിൻ്റെ ഒരു മീൻസ് ഇതൊരു ഇലക്ട്രിക് അല്ലാത്തൊരു ഇൻസ്ട്രുമെൻ്റ് ആകുന്ന ഒരു പ്രത്യേകതരം സൗണ്ട്, അതിൻ്റെ ആ ഒരു ടോണ് തന്നെ ഭയങ്കര ഡിഫറെൻ്റാണ്. അപ്പോൾ അത് നമ്മളെ ഭയങ്കര യുണീക്കായിട്ട് തോന്നി. അങ്ങനെ ബാക്കിയുള്ള ഹാർമോണിയം പ്ലേയേഴ്സിൻ്റെ വീഡിയോസ് സെർച്ച് ചെയ്ത് തുടങ്ങി. അങ്ങനെ കുറേ സ്റ്റൈല്, നമ്മുടേതായുള്ള ഓൺ സ്റ്റൈലുകൾ ക്രിയേറ്റ് ചെയ്ത് തുടങ്ങി. സത്യം പറഞ്ഞാൽ ഹാർമോണിയം ഞാൻ എൻ്റേതായിട്ടുള്ളൊരു യുണീക്ക് സ്റ്റൈൽ ബിൽഡ് ചെയ്തത് കൊണ്ടാണ് ഇന്ന് ഹാർമോണിയത്തിലൊരു സ്ഥാനം നമുക്ക് എവിടെയെങ്കിലും കിട്ടിയിട്ടുണ്ടാവുക. ബേസിക്കലി എല്ലാവരും ട്രഡീഷണൽ ഞാൻ ഫോളോ ചെയ്തിട്ട് തന്നെ എൻ്റേതായിട്ടുള്ളൊരു യുണീക്ക് സ്റ്റൈൽ കൊണ്ടുവന്നു, അതാണ് സത്യം.
1: സാർ പറഞ്ഞല്ലേ ഹാർമോണിസ്റ്റ് ഇഷ്ടപ്പെട്ടിട്ടാണോ ആരെങ്കിലും ഇൻസ്പയർഡ് ആയിട്ടാണോ ഈ ഹാർമോണിയത്തേക്ക് വന്നത്?
0: ബേസിക്കലി എനിക്ക് ഹാർമോണി ഫസ്റ്റ് ഇൻസ്പിറേഷൻ ആവുന്നത് സത്യം പറഞ്ഞാൽ പ്രകാശ് ഉള്ളേരി എന്ന് പറഞ്ഞിട്ടുള്ള പാലക്കാട് ലെജൻഡ് ആയിട്ടുള്ള ഒരു ഹാർമോണിസ്റ്റാണ്. അതാണ് ഹരിഹരനൊക്കെ ഇപ്പോൾ കീബോർഡ് വായിക്കുന്ന ആളാണ്. അതുപോലെ തന്നെ അയാൾ ആദ്യമായിട്ട് നമ്മുടെ കൊണ്ട് ഹാർമോണിയം കുറച്ചുകൂടി ജനകീയമാക്കിയ വ്യക്തിയാണ് സത്യം പറഞ്ഞാൽ പ്രകാശ് ഏട്ടൻ നമ്മുടെ കേരളത്തിൽ. അപ്പോൾ അദ്ദേഹം എനിക്ക് ഒരു ഇൻസ്പിറേഷനാണ്. പിന്നെ ആളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എനിക്ക് എടുക്കാൻ ഇപ്പോൾ ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇപ്പോൾ അതൊന്ന് അവിടെ നിന്ന് പെർസ്യൂം ചെയ്തു. ദെൻ ഇപ്പോൾ ഒരുപാട് സന്തോഷം.
1: സർ, മറ്റുള്ള ഇൻസ്ട്രുമെന്റ് കീബോർഡ് ഗിത്താറ് അങ്ങനത്തെ ഉള്ള ഇൻസ്ട്രുമെന്റിന് ഹാർമോണിയം മാത്രം ചൂസ് ചെയ്യാനുള്ള ഒരു സ്പെസിഫിക് റീസൺ ആയിട്ട് എന്തെങ്കിലും?

0: ബേസിക്കലി ഞാൻ പറഞ്ഞ പോലെ തന്നെ ഹാർമോണിയം ചൂസ് ചെയ്യണമെന്ന് വിചാരിച്ചു വന്നൊരു വ്യക്തിയല്ല ഞാൻ. ബേസിക്കലി എന്റെ കണ്ണിൽ കുടുങ്ങിയൊരു സംഭവമാണ് ഹാർമോണിയം. അപ്പൊ ഞാൻ കീബോർഡിസ്റ്റ് തന്നെ, കീബോർഡാണ് പഠിച്ചിട്ടുള്ളത് ആധികാരികമായിട്ട്. പക്ഷെ ഹാർമോണിയം എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, ഇതിൻ്റെ ഒരു ടോൺ ബേസിക്കലി നല്ല ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ കീബോർഡിനെ സംബന്ധിച്ചിടത്ത് കീബോർഡിൽ എല്ലാം ടോൺസും വരുമൊക്കെ ഉണ്ടെങ്കിൽ പോലും അതിൻ്റെ സ്റ്റൈലും എല്ലാം ഡിഫറെൻ്റ്. പക്ഷെ വെൻ ഇറ്റ് കംസ് ടു ഹാർമോണിയം അതിൻ്റെ സ്റ്റൈൽ വളരെ ഡിഫറെൻ്റ് ആണ്. കാരണം നമുക്ക് സാധാ ഒരു പിയാനോ വായിക്കുന്ന പോലെയോ കീബോർഡ് വായിക്കുന്ന പോലെയോ ഹാർമോണിയത്തിൽ വായിക്കുമല്ല സംഭവം. കീസൊക്കെ സെയിം ആണെങ്കിലും അപ്പോൾ മീൻസ് അതിൻ്റെ ബെല്ലോസ് എന്ന് പറയുന്ന സംഭവം ഉണ്ട്, അതിൽ അതുവഴിയാണ് നമ്മൾ എയർ വരുന്നത്. ആൻഡ് ഇതിൻ്റെ ഉള്ള റീഡ്സ് ഉണ്ട്, ആ റീഡ്സ് വഴി തട്ടി എയർ വരുമ്പോഴാണ് ഇതിന് ടോൺ ഉണ്ടാവുന്നത്. ആൻഡ് ആ ടോണ് പല ഹാർമോണി, ഇപ്പോൾ ഹാർമോണി ഇൻട്രസ്റ്റിംഗ് ആവുന്ന എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പല പല ഹാർമോണി. ഇപ്പോൾ നമ്മൾ ഒരേ കമ്പനിയുടെ ഒരേ പ്രൈസ് റേഞ്ചിലുള്ള ഒരേ ഹാർമോണി എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ രണ്ട് ടോൺ ആയിരിക്കും രണ്ട് ഹാർമോണിയത്തിനും. കാരണം അതൊരു ഹാൻഡ് മെയ്ഡ് ഇൻസ്ട്രുമെൻ്റ് ആണ്, അക്കോസ്റ്റിക് ആണ്, പിന്നെ മീൻസ് വിൻഡിൽ വർക്ക് ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ അതിൻ്റെ ടോണും അതിൻ്റെ അതിൻ്റെ സ്റ്റൈലും ഭയങ്കര ഡിഫറെൻ്റ് ആണ്. നമ്മളത് ശരിക്കും പഠിച്ച് മീൻസ് ഒരുപാട് പേരുടെ കേട്ടാൽ അതിൻ്റെ സ്റ്റൈൽ കയ്യിലോട്ട് വരുള്ളൂ. പിന്നെ അതിൻ്റെ ഫിംഗർ വായിക്കുന്ന രീതി, കീബോർഡിനെ സംബന്ധിച്ചപ്പോൾ ഒരു നോട്ട് വായിക്കുന്ന സ്ഥലത്ത് നമ്മളൊരു മൂന്ന് നോട്ട് വായിച്ചാലാണ് ഹാർമോണിയം ഹാർമോണിയത്തിൻ്റെതായുള്ള സ്റ്റൈൽ വരുള്ളൂ. പിന്നെ ഈ ബെല്ലോസിൻ്റെ യൂസേജ് സത്യം പറഞ്ഞതൊരു കോംപ്ലക്സ് ഇൻസ്ട്രുമെൻ്റ് ആണ്, പക്ഷെ അതിലൂടെ നമ്മളൊരു ഹാർട്ട് ടു ഹാർട്ട് കമ്മ്യൂണിക്കേഷൻ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹാർമോണിയം ഈസ് ഒരു വളരെ വളരെ ഹാൻഡി ഇൻസ്ട്രുമെൻ്റ് ആണ്.
1: സർ, നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഒരു പാട്ട് വായിക്കാമോ?
0: ഞാനിന്ന് ആരാധിക വായിക്കാം. ഓക്കെ.

0: ഹാർമോണിയം എങ്ങനെയാണ് സർ പഠിച്ചത്? സ്വയം പഠിച്ചാണോ അതോ ഒരാൾ ഒരു ആരെങ്കിലും ഒരാൾ ട്രെയിൻ ചെയ്ത് പഠിച്ചാണോ?
1: സത്യത്തിൽ ഞാൻ കീബോർഡാണ് പഠിച്ചത്. ലെസ്ലി പീറ്റർ എന്ന് പറഞ്ഞ ആളുടെ അടുത്താണ് കീബോർഡ് പഠിക്കുന്നത്. അപ്പോൾ ബേസിക്കലി എനിക്ക് ബേസിക്സ് അറിയാം, മീൻസ് ഇതിൻ്റെയൊക്കെ ബേസിക്സ് സെയിം ആണ്, പക്ഷേ വായിക്കുന്ന സ്റ്റൈലാണ് ഡിഫറെൻറ്റ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിലൊരു ഇൻസ്പിറേഷൻ ഉണ്ടായിരുന്നു, ഞാനൊരു പഠനം ഉണ്ടായിട്ടില്ല, പോയി പഠിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എൻ്റേതായിട്ടുള്ള സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. ഞാൻ വീട്ടിലിരുന്ന് എൻ്റേതായിട്ടുള്ള യുണീക് സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്തു. അതായത് ഞാൻ ആദ്യം ഭജന കുറേ വായിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഖവാലി ഷോസ് വായിച്ചു, പിന്നെ ഒട്ടുമിക്ക മെഹഫിലുകളിൽ കൂടെ തുടങ്ങി. ഇപ്പൊ മെഹഫിലിൽ വരുന്ന ആളുകൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാവരും അത്ര നല്ല സിംഗേഴ്സ് ആയിരിക്കില്ല, മീൻസ് അവരുടെ ആഗ്രഹം കൊണ്ട് വന്ന് പാടുന്നതായിരിക്കും. അപ്പൊ പലരും പല രീതിക്ക് പാടും. അപ്പൊ നമ്മൾ അതൊക്കെ ഒരു പഠനമായിരുന്നു. അപ്പൊ നമ്മൾ ആ സമയത്ത് അവർ പാടുമ്പോൾ പെട്ടെന്ന് ഒരു പിച്ചൊക്കെ മാറും. അപ്പൊ അതൊക്കെ നമ്മൾ നോക്കി നോക്കി നോക്കി നോട്ടീസ് ചെയ്ത് വായിച്ചു പഠിച്ചു. അപ്പൊന്ന് വെച്ച് കഴിഞ്ഞാല് നോട്ടുകൾ മനസ്സിൽ കാണാപ്പാടായി. അപ്പൊ സത്യം പറഞ്ഞ പ്രോഗ്രാമുകൾ തന്നെയായിരുന്നു എന്റെ പഠനം. പല പ്രോഗ്രാമുകൾ പോയെന്ന് തന്നെയാണ് പഠനം, അല്ലാതെ ഞാൻ മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് പോയി പഠിക്കേണ്ട അങ്ങനെയല്ല എന്റെ പഠനം. മറ്റ് പ്രോഗ്രാമുകളിൽ പോകുന്നതും ഓരോ ആർട്ടിസ്റ്റുകളുടെ ഒപ്പം ജോയിൻ ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന എക്സ്പീരിയൻസും ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ബേസിക്കലി.
0: സർ, ഇപ്പോൾ ഒരു ദിവസം സാർ എത്ര അവേഴ്സ് ഇതിൽ പ്രാക്ടീസ് ചെയ്യാറുണ്ട് ഹാർമോണിയം?
1: ബേസിക്കലി സത്യാവസ്ഥ പറയാൻ, ഞാൻ തുടങ്ങിയ സമയത്ത് എനിക്ക് പ്രാക്ടീസ് വളരെ കുറവായിരുന്നു. ഞാൻ ഫോഴ്സ്ഫുള്ളി ആയിരുന്നു പ്രാക്ടീസ് ചെയ്തിരുന്നത്, കാരണം എനിക്കൊരു 5 മിനിറ്റ് 10-15 മിനിറ്റും ഇത് വായിക്കാന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടാണ്.

0: ഞാൻ ചില സമയത്ത് ഒരു മൂഡുണ്ടാകുമ്പോൾ ഞാൻ വായിക്കും. അപ്പൊ ഞാൻ അതിൽ പറയുമ്പോൾ ഈ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ എനിക്ക് വേറെ ഉത്തരം കൂടി പറയേണ്ടത്, അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഈ പഠിപ്പിക്കുന്ന രീതിയിൽ ഇഷ്യൂ ആണ്. അത് ഞാൻ മനസ്സിലാക്കിയത് കാരണം ഇന്നിപ്പോൾ ഈ ഫോളോ ചെയ്യുന്ന എല്ലാ മിക്ക എല്ലാ ടീച്ചേഴ്സും അല്ലെങ്കിൽ ഇത് എന്താണ് മ്യൂസിക് ഇൻസ്റ്റിറ്റ്യൂട്ട് നടക്കുകയാണെങ്കിലും നമ്മളൊരു കുട്ടിയുടെ മനസ്സിലായി. അപ്പോൾ ഞാനൊരു ചെറിയ പ്രായത്തിൽ ഞാനൊരു മൂന്നാം ക്ലാസ് വെക്കേഷനിലാണ് പഠിക്കുന്നത്, ആ സമയത്ത് ഒരു കുട്ടിക്ക് എൻഗേജ്ഡ് ആവുന്ന രീതിയിലോ അല്ലെങ്കിൽ കുട്ടിക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലോ അല്ല പഠിപ്പിക്കുന്നത്. അവർക്ക് അറിയുന്ന സാധനം നല്ല ചിട്ടയായിട്ട് ഇങ്ങനെ പഠിച്ച് പഠിച്ച് പോകുന്നു. അതുകൊണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടികൾക്ക് അത് വായിക്കാൻ ഇൻട്രസ്റ്റ് വരുന്നത് വരെ ഇതൊരു ഫോഴ്സ്ഫുള്ളി ഉള്ള ചെയ്യലായിപ്പോയി. അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു കാലഘട്ടം വരെ അവർ പഠിപ്പിച്ചിരുന്നു, അത് കഷ്ടപ്പെട്ട് വായിക്കുന്നു, അങ്ങനെ ഒരു സംഭവമായിരുന്നു. അപ്പം എന്ന് വെച്ചാൽ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ പ്രാക്ടീസ് അവേഴ്സ് കുറവായിരുന്നു. പക്ഷെ ഒരു പീക്കിലെത്തിയപ്പോൾ എനിക്ക് വായിക്കാൻ പറ്റി, ഞാൻ എന്താണ് മനസ്സിൽ വിചാരിക്കുന്നത് അത് വായിക്കാൻ പറ്റുന്ന ഒരു സ്റ്റേജ്. അപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടത്തോടെ വായിക്കാൻ തുടങ്ങി. അപ്പോൾ പ്രാക്ടീസിന്റെ അവേഴ്സ് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നൊരു അവറായിട്ട് കൂട്ടാറില്ല, ആ ചിലപ്പോൾ മൂന്നാല് മണിക്കൂർ ചിലപ്പോൾ പോകാം, 5 മണിക്കൂർ 6 മണിക്കൂർ പോവാം. പിന്നെ ഇപ്പോൾ ലൈഫ് പിന്നെ അതൊന്നും അത് അങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് തന്നെ തന്നെ പ്രോഗ്രാംസ് വരാൻ തുടങ്ങി. നമ്മുടെ എന്താണ് നമ്മുടെ വായനയിൽ എന്തായാലും ചേഞ്ച് വരും പ്രാക്ടീസ് വരുമ്പോൾ. ഇപ്പോൾ പ്രോഗ്രാമുകളായതുകൊണ്ട് ഇപ്പോൾ പ്രാക്ടീസ് അല്ല, നമ്മളെപ്പോഴും മ്യൂസിക്കിൽ തന്നെയാണ് ലൈഫ് ഗോയോൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഇതിന് ചേഞ്ച് ആയി ഇപ്പോൾ സ്റ്റിൽ ഇപ്പോൾ ഇത്രയും പ്രോഗ്രാംസ് ചെയ്താലും ഞാൻ ഇപ്പോൾ 2 ദിവസം പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ എൻ്റെ വായന അത് ഉറപ്പായിട്ടും ബാധിക്കും. പ്രാക്ടീസ് നിർബന്ധമാണ്. ഇപ്പോൾ ഒരു 8 മണിക്കൂർ 10 മണിക്കൂറൊക്കെ എന്തായാലും ഒരു ദിവസം ഇപ്പോൾ ഫുൾ ടൈം ഇപ്പോൾ മ്യൂസിക്കിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്.
1: സർ, ഹാർമോണിയം പഠിക്കുമ്പോൾ അല്ലെങ്കിൽ അത് വായിക്കുമ്പോൾ ഫേസ് ചെയ്ത ചാലഞ്ചസ് എന്തൊക്കെയാണ്?
0: ബേസിക്കലി ഹാർമോണിയം ഞാൻ തിരഞ്ഞെടുത്തപ്പോൾ തന്നെ ഇത് മീൻസ് എൻ്റെ പാരൻസ് ആയിരുന്നു സപ്പോർട്ട്. നമുക്ക് പുറത്തുനിന്ന് ഇപ്പോൾ പെൻ്റെ ക്ലാസ് പഠിക്കുന്ന കുട്ടികളാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ പുറത്തുനിന്നുള്ള ഹാർമോണിയം, അതൊരു പഴയ ഇൻസ്ട്രുമെൻ്റ്, അത് എങ്ങനെ ഇപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് വർക്കൗട്ട് ആവുക എന്നുള്ളൊരു സാധനമാണ്. പക്ഷേ അതൊരു വലിയ ചാലഞ്ചായിരുന്നു. മീൻസ് ഹാർമോണിയം വായിക്കുന്നതിനേക്കാളും ചാലഞ്ച് അതായിരുന്നു മറ്റുള്ള സൊസൈറ്റി എന്ന് പറയുന്നൊരു ഇഷ്യൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇൻസ്ട്രുമെൻറ്റിനെ തെറ്റിദ്ധരിക്കപ്പെട്ട ഇൻസ്ട്രുമെൻ്റാണ്. കാരണം ഇങ്ങനെ പഴയ പാട്ടുകൾ അല്ലെങ്കിൽ പഴയത് അങ്ങനെയല്ല. ബേസിക്കലി നമുക്ക് എന്താണ് ഇപ്പോൾ വീണയാണെങ്കിലും മറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് പഴയ ഇൻസ്ട്രുമെൻറ്റ്സിലൊക്കെ നമുക്ക് പുതിയ പാട്ടുകൾ ട്രൈ ചെയ്യാം. അതുകൊണ്ടാണ് ഞാൻ ഈ എ ആർ റഹ്മാൻ സാർ നമ്മുടെ പടകാളി അങ്ങനെ ഒരു പാട്ട് ഒരിക്കലും ഒരാൾ ഹാർമോണിയത്തിൽ ചിന്തിക്കാതെ, അങ്ങനെ അത് വായിച്ചപ്പോഴാണ് എ ആർ റഹ്മാൻ സാർ അത് നോട്ട് ചെയ്യുന്നത്. കാരണം ആദ്യമായിട്ട് പുള്ളി കേൾക്കുന്നത് ചിലപ്പോൾ ഇതായിരിക്കും, ഈ ഹാർമോണിയത്തിലാണ് പടകാളി കേൾക്കുന്നത് ആദ്യമായിട്ടിരിക്കും. അപ്പോൾ അത് ഭയങ്കര ഇൻസ്പിറേഷൻ ആയി പലർക്കും. ഇതാണ് നമുക്ക് ഫ്രണ്ട്സ് ആണെങ്കിലും അയ്യോ ഹാർമോണിയോ അങ്ങനെ ഒരു സംഭവം, ഇപ്പോഴാണ് അതൊക്കെ ചേഞ്ച് ആയി വരുന്നത്. അതുപോലെ തന്നെ ഈ ഹാർമോണിയത്തിൻ്റെ കോസ്റ്റ്, ഇപ്പോൾ എനിക്കൊരു നന്ന അത്യാവശ്യം പ്രോഗ്രാംസ് വന്നൊരു ലെവലിൽ എത്തിയപ്പോഴാണ് എനിക്ക് നല്ലൊരു ഹാർമോണിയം. ഇപ്പോൾ എൻ്റെ അടുത്ത് കുറേ ഹാർമോണിയംസ് ഉണ്ടെങ്കിൽ പോലും ഒരു കാലം വരെ എനിക്ക് ഹാർമോണിയം നല്ലത് മേടിക്കാൻ പറ്റില്ല. അതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ ഹാർമോണിയം ഭയങ്കര എക്സ്പെൻസീവ് ആണ്, അത് മറ്റൊരു സംഭവം. അപ്പോൾ ഈവൻ അതുപോലെ തന്നെ ഹാർമോണിയം ഒന്ന് റിപ്പയർ ചെയ്യണമെങ്കിലും എന്തെങ്കിലും ഒരു കേട് വന്ന് റിപ്പയർ ചെയ്യണമെങ്കിലും ഒരുപാട് കോംപ്ലിക്കേഷൻ ഉണ്ട്. നല്ലൊരു ആളുകളില്ല സത്യം പറഞ്ഞ ഹാർമോണിയം ഇപ്പോൾ ഇല്ലാന്ന് തന്നെ പറയുന്നില്ല. ഇപ്പോൾ ഉണ്ടായിരുന്ന ടീമും ഇപ്പോൾ അവിടെ വേറെ ആളുകളാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ട്. ഇതൊക്കെ തന്നെയാണ് ഹാർമോണിയം വൈസ് ചെയ്യുന്നത്. പിന്നെ എന്ന് വെച്ചാൽ ഫിംഗറിൻ്റെ സ്പീഡ് കാര്യങ്ങൾ, കാരണം അത് നല്ല സ്പീഡിൽ വായിക്കണം. പിന്നെ ഹാർമോണിസ്റ്റുകൾ വളരെ കുറവായതുകൊണ്ട് അത് എനിക്ക് സത്യം പറഞ്ഞാലൊരു ഉപകാരമായി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് ഇതിലോട്ട് ഇറങ്ങിയിട്ടില്ല, ഇപ്പം ഒരുപാട് പേര് ഹാർമോണിയത്തിലോട്ട് ഇപ്പോൾ ഇതിന് ശേഷം വരാൻ തുടങ്ങി. മീൻസ് ഇപ്പോൾ ഒരുപാട് പേരില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഫേസ് ചെയ്ത പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കണക്കിനത് ഉപകാരമാണ്. കാരണം എനിക്ക് ഫീൽഡിൽ പെട്ടെന്ന് തിളങ്ങാൻ പറ്റി. രണ്ടാമത്തെ എന്താ വെച്ച് കഴിഞ്ഞാൽ ആളുകളില്ലാത്തതുകൊണ്ട് പല സ്റ്റൈലുകൾ നമുക്ക് കേൾക്കാം. ഇപ്പോൾ കീബോർഡാണെങ്കിൽ നമുക്ക് പലയിടത്തും പെട്ടെന്ന് പെട്ടെന്ന് കേട്ട് ചിരിക്കാം. പക്ഷേ ഹാർമോണിയത്തിൻ്റെ ഒന്നോ രണ്ടോ പേരുള്ളൂ സത്യം പറഞ്ഞാൽ. ഒരുപാട് പേരുണ്ട് കേരളത്തിലുണ്ടെങ്കിൽ പോലും അവരുടെ വീഡിയോസ് ഒന്നും അവൈലബിൾ അല്ല. അവരൊക്കെ പാഷനായിട്ട് അങ്ങനെ പോകുന്ന അന്ന് ഫേസ്ബുക്കോ അല്ലെങ്കിൽ യൂട്യൂബ് ഒന്നും അവർ അത്ര ആക്റ്റീവ് അല്ല. അവരുടെ വീഡിയോസൊക്കെ കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ സ്റ്റൈല് കേട്ട് പഠിക്കാൻ നോർത്ത് ഇന്ത്യയിൽ കേൾക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും പുറത്തുനിന്നുള്ള ആളുകളൊക്കെ കേൾക്കണം. അതാണ് സത്യം പറഞ്ഞ ഹാർമോണിയം പഠിക്കുമ്പോൾ ഉണ്ടായ ഒരു ഫേസ് ചെയ്തൊരു ഇഷ്യൂസ് ഒക്കെയാണ്.
1: സർ, ഇപ്പോൾ ഒരു ഹാർമോണിയം പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടി, ഒരു ബിഗിനറിന് സാറിന് എന്താ അഡ്വൈസാ കൊടുക്കാനുള്ളത്?
0: എനിക്ക് സത്യം പറഞ്ഞൊരു ഹാർമോണിയം എന്ന് മാത്രം പറഞ്ഞിട്ട് പറയാനില്ല. കാരണം ഇതൊരു ടോട്ടൽ ഇൻസ്ട്രുമെൻ്റ് ഞാൻ പറയാം. അതായത് ഏത് ഇൻസ്ട്രുമെൻറ്റിലാണ്, ഏത് പാട്ടാണെങ്കിലും എന്താണെങ്കിലും പ്രാക്ടീസ് തന്നെയാണ് ഇതിൻ്റെ ഒരു അടിസ്ഥാനപരമായ കാര്യം. കാരണം ഇതിൽ പ്രാക്ടീസ് ചെയ്താൽ നമ്മളിപ്പോൾ എന്തിപ്പോൾ ഇൻസ്ട്രുമെൻസ് വായിക്കുന്നവർക്ക് ഫിംഗേഴ്സ് ഭയങ്കര സ്റ്റിഫായിരിക്കും നമ്മൾ പഠിക്കുന്ന സമയത്ത്. അപ്പോൾ അത് കൃത്യമായിട്ടുള്ള പ്രാക്ടീസ്, അതിൽ ചിട്ടയായിട്ടുള്ള എക്സസൈസുകൾ. പിന്നെ ഫസ്റ്റ് ബിഗിനേഴ്സിനോട് എനിക്ക് പറയാനുള്ളത് നല്ലൊരു ഗൈഡൻസ് ഫസ്റ്റ് മേടിക്കുക. അതിപ്പോൾ ഹാർമോണിയം ആണെങ്കിലും ഏതാണെങ്കിലും, കാരണം ദ ബെസ്റ്റ് ഗൈഡൻസ് കൊടുക്കാൻ സാധിച്ചാലേ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ചിലർ ചില മാഷന്മാരെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഫസ്റ്റ് തന്നെ കോംപ്ലിക്കേറ്റഡ് ആക്കുക. ഏത് ഇൻസ്ട്രുമെൻ്റ് ആണ് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കാണിക്കുമ്പോൾ കുട്ടികൾക്ക് അതിൽ ഇൻട്രസ്റ്റ് പോകും. അപ്പോൾ പാരൻസ് അല്ലെങ്കിലും ബാക്കിയുള്ള ആരെങ്കിലും നമ്മൾ സ്വയം നമ്മൾ കൊണ്ടുപോയി ചേരുകയാണെങ്കിൽ പോലും നല്ല ഗുരുക്കന്മാരെടുത്ത് നല്ല ക്വാളിറ്റിയിൽ ആളെടുത്ത് പോയിട്ട് ചേർന്ന് കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള ഗുണമുണ്ടാവും. ജസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അവിടെ കീബോർഡുണ്ട് പറഞ്ഞാൽ അവിടെ അന്വേഷിക്കുക, അവിടെ പഠിപ്പിക്കുന്നത് ആരാ, അവിടെ എന്താണ് പഠിപ്പിക്കുന്നത് എന്നൊക്കെ അന്വേഷിക്കുക. പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പോയിട്ട് പരമാവധി ചേരാണ്ടിരിക്കുക, അല്ലെങ്കിൽ അമ്മാരി ഇൻസ്റ്റിറ്റ്യൂഷനിൽ ചേരണം. കാരണം ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഇപ്പോഴത്തെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു മണിക്കൂറാണ് ക്ലാസ് വെച്ചാൽ ഒരു മണിക്കൂറിൽ ഇരുപത് മുപ്പത് കുട്ടികൾ ചിലപ്പോൾ ഒരു ക്ലാസ്സിൽ ഇരിക്കും. അതിൽ ചിലപ്പോൾ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് കിട്ടും ഓരോ കുട്ടിക്കും കിട്ടും, ചിലപ്പോൾ ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് ആവും ക്ലാസ് കിട്ടുക. അതുകൊണ്ട് സത്യം പറഞ്ഞൊരു ഇപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിച്ചപ്പോൾ ഒരു പത്ത് ഒരു അഞ്ച് കൊല്ലം പഠിച്ച കുട്ടികളെടുത്ത് ഇപ്പോഴത്തെ ചോദിച്ചാലും അവർക്കൊരു പാട്ട് ചിലപ്പോൾ മര്യാദയ്ക്ക് വായിക്കാൻ പറ്റില്ല, കാരണം അവർക്ക് കിട്ടുന്ന സമയം കുറവ്.

0: ആണ്. പിന്നെ ഒരേ ആഴ്ചയിൽ ചിലപ്പോൾ ഒരു ഒരു ക്ലാസ് ഉണ്ടാവുക. അപ്പോൾ ഒരു മാസത്തിൽ നാല് ക്ലാസ്. ഈ നാല് ക്ലാസ്സിൽ രണ്ട് മിനിറ്റ് വെച്ചില്ല, ഇനിയിപ്പോൾ ഒരു 10 മിനിറ്റ് വെച്ച് കുട്ടികൾ ഒരു മണിക്കൂർ ആവില്ല, 40 മിനിറ്റ് ആവുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു 10 മിനിറ്റ് വെച്ചൊന്നും ഒരു കുട്ടിക്കും കിട്ടുന്നില്ല ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലും. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചിറങ്ങുന്ന കുട്ടികളെ ശ്രദ്ധിച്ചാൽ മതി, എത്ര പേര് ഇപ്പോൾ എത്ര പേര് കീബോർഡ് പഠിക്കുന്നത്, ഹാർമോണിയം പഠിക്കുന്നത്, പലരും പഠിക്കുന്നുണ്ട്. പക്ഷെ അതിൽ പേരെടുക്കുന്നവർ വളരെ ചുരുക്കമുള്ളൂ. അപ്പോൾ അതിൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന അറ്റൻഷൻ്റെ കുറവാണ്. അവർ ചിലപ്പോൾ പ്രാക്ടീസ് ചെയ്യാൻ അവർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിലും അവർക്ക് ഒന്നുകൂടി അറ്റൻഷൻ കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഉറപ്പായിട്ടും. പിന്നെ ഈ ടൈം കാലയളവും കുറയ്ക്കാം. അതായത് 5 കൊല്ലം കൊണ്ട് ലേൺ ചെയ്യുന്നത് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പോയി പഠിക്കുന്നതുകൊണ്ടാണ് 5 കൊല്ലം ആവുന്നത്. ചിലപ്പോൾ ഒരു 5 മാസം കൊണ്ട് പഠിക്കാവുന്നതാവും 5 കൊല്ലത്തോട്ട് നീളുന്നത്. കാരണം ഈ സമയപരിമിതിയാണ് ഇഷ്യൂ. അപ്പോൾ പരമാവധി ഒരു കുരുക്കിനോട് ഒരാളുടെ സിംഗിൾ ക്ലാസ് ആയിട്ട് കിട്ടണമെങ്കിൽ അങ്ങനെ പോകാം, അല്ലെങ്കിൽ അത് ഇത്തിരി എക്സ്പെൻസീവ് ആയാലും അത് തന്നെ പോയി ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങൾ 5 കൊല്ലം കൊടുക്കുന്ന ചിലപ്പോൾ പൈസ ആവുള്ളൂ 5 മാസത്തിന്. പക്ഷെ അത് വാല്യൂ വളരെ ഡിഫറെൻ്റ് ആയിരിക്കും ഉറപ്പായിട്ടും. അത് ഉറപ്പായിട്ടും നമ്മുടെ പ്ലേയിങ്ങിലും എല്ലാത്തിലും പ്രതിധ്വനിക്കും. അതുപോലെ തന്നെ ഈ പഠിക്കുന്ന കാര്യങ്ങൾ അത് വ്യക്തമായിട്ട് മീൻസ് എത്ര മണിക്കൂർ പഠിക്കുന്നുള്ള അതിൽ എന്ത് പഠിച്ചു എന്നുള്ള ഒരേ കാര്യം തന്നെ ഒരു 10 തവണ പ്രാക്ടീസ് ചെയ്താലും കുഴപ്പമില്ല. അത് ഒരുപാട് പഠിക്കുന്നതിനൊക്കെ നല്ലത് ഉള്ള കാര്യം പെർഫെക്റ്റ് ആയിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അതാണ് സത്യം.
1: സർ, ഇപ്പോൾ സാറിൻ്റെ കരിയറും പാഷനും എങ്ങനെ സർ മുന്നോട്ട് ഒരുമിച്ച് കൊണ്ടുവന്നു?
0: ബേസിക്കലി ഞാൻ BBA ലോജിസ്റ്റിക്സ് ആണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ലോജിസ്റ്റിക്സിൻ്റെ ജോബിന് കയറാം. പക്ഷേ ഞാൻ വിചാരിച്ചിരുന്നത് മ്യൂസിക് സൈഡായിട്ട് കൊണ്ടുപോയിട്ട് മറ്റൊരു ജോബ് ചെയ്യാനായിരുന്നു. പക്ഷേ ഈ ഒരു 2026 സത്യം പറഞ്ഞാൽ എല്ലാം ഉൾട്ടായി. അതായത് മീൻസ് എന്ത് ജോലി ചെയ്യുകയാണെങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം അതൊന്നൊരു സന്തോഷം ക്രിയേറ്റ് ആവണം. എന്നെ സംബന്ധിച്ച് എൻ്റെ പാഷൻ്റെ പിന്നാലെ പോകുമ്പോഴാണ് എനിക്ക് എന്താ പറയുക സന്തോഷം കിട്ടുന്നത്. ആൻഡ് ഞാനിതിൽ എത്ര നേരം വർക്ക് ചെയ്യാനോ റെഡിയാണ്. ആൻഡ് നന്നായിട്ട് ഇതിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പല ജോബിനൊക്കെ ഇപ്പോൾ ഈവൻ ഒരു ഗവൺമെൻറ് ജോലിക്കാരനേക്കാളും ഒരു ശമ്പളം നമുക്ക് ഇന്ന് ഉണ്ടാക്കാം. അപ്പോൾ ഏവൻ ഞാൻ പറഞ്ഞു ഞാൻ ഇപ്പോൾ ഒരു 21 വയസ്സിൽ എനിക്ക് അത്യാവശ്യം സേവിങ്സ് ഉണ്ടാക്കാൻ പറ്റിയത് ഈ മ്യൂസിക് ഫീൽഡിൽ നിന്നുകൊണ്ട് തന്നെ. അത് ഞാൻ ആ സിൻസിയർ ആയിട്ട് നിന്നുകൊണ്ട് തന്നെ, വെറുതെ നിന്നിട്ട് നമുക്ക് കാശിൻ്റെ ബിസിനസ് ആക്കാൻ പറ്റില്ല. കാരണം ബിസിനസ് ആക്കാം, പക്ഷെ അതിന് എത്ര കാലയളവ് ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. സിൻസിയറായിട്ട് നിൽക്കുകയാണെങ്കിൽ നമുക്ക് നല്ല സന്തോഷം ഉണ്ടാവും, നമ്മുടെ മൈൻഡ് എപ്പോഴും ക്ലിയർ ആയിരിക്കും. ആൻഡ് നമുക്ക് പുതിയ എക്സ്പീരിയൻസുകൾ കിട്ടും, എല്ലാം രസമുണ്ട്, ട്രാവലും ഉണ്ട്, എല്ലാം മ്യൂസിക്കിൽ നിന്ന് എല്ലാം കിട്ടും പറഞ്ഞു. ട്രാവൽ കിട്ടും, പുതിയ ബന്ധങ്ങൾ കിട്ടും, പുതിയ എക്സ്പീരിയൻസ് എല്ലാം കൊണ്ടും. പിന്നെ ഞാൻ പറഞ്ഞില്ല, റവന്യൂ നന്നായിട്ട് ജനറേറ്റ് ചെയ്യാം. ഇവനിപ്പോൾ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുകയാണെങ്കിൽ പോലും ഈ മ്യൂസിക് ഉറപ്പായിട്ടും കണക്റ്റ് ആവാം. അപ്പോൾ ഇപ്പോൾ സത്യം പറഞ്ഞാൽ അപ്പോൾ ഞാൻ ലോജിസ്റ്റിക്സ് ഒഴിവാക്കി സത്യം പറഞ്ഞാൽ എൻ്റെ ഞാൻ എനിക്ക് ഫോക്കസ് ചെയ്യാം. എന്തെങ്കിലും ഒരു ബി പ്ലാൻ ആയിട്ട് അപ്പോൾ അത് വയ്ക്ക് ചെയ്യണം. നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു ഞാൻ ആദ്യം ചിന്തിച്ചിരുന്നത്. അപ്പോൾ അതാണ് ഇപ്പോൾ ബി പ്ലാൻ. ആൻഡ് എന്തെങ്കിലും എനിക്ക് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ലോജിസ്റ്റിക്സിലോട്ട് മാറാം. പക്ഷേ അങ്ങനെ ഒരവസ്ഥ എന്തായാലും വരില്ല എന്ന് വിചാരിക്കുന്നു. പിന്നെ ഇതിപ്പോൾ ഇതാണ് ഇപ്പോൾ എൻ്റെ പ്രൊഫഷനും പാഷനും. അത് തന്നെ എനിക്ക് എല്ലാവർക്കും പറയാനുള്ളൂ. മീൻസ് എല്ലായിടത്തും ഒരു കാര്യം പറയുകയാണെങ്കിൽ നിങ്ങളിത് പാഷനായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്കിത് പിന്നീട് പ്രൊഫഷനായി മാറും. കാരണം അതങ്ങനെയാണ് മ്യൂസിക് എല്ലാവരും എത്തിച്ചത്. അതാണ് സത്യം.
2: ഒരു പാട്ടും കൂടി വായിക്കാമോ സർ?
0: ഞാൻ എൻ്റെ എല്ലാം എല്ലാം എല്ലാം വായിക്കാം. ഓക്കെ.

0: സർ, ഇപ്പൊ ഒരു വ്യക്തി പുതിയൊരു ഹാർമോണിയം വാങ്ങാണ്, ആൾക്ക് അതിനെ കുറിച്ച് അത്ര അറിവില്ല, അപ്പോ അതിൽ എന്തൊക്കെയാണ് വാങ്ങുമ്പോ എന്തൊക്കെയാ ശ്രദ്ധിക്കേണ്ടത് സർ?
1: ബേസിക്കലി ഹാർമോണിയം സെലക്ട് ചെയ്യാന്ന് പറയുന്ന ഒരു ഹ്യൂജ് ടാസ്ക്കാണ്. സത്യം പറഞ്ഞാൽ ഇതിനെപ്പറ്റി ഐഡിയ ഇല്ലാത്ത ആൾക്ക് ഭയങ്കര ഇഷ്യൂ ഉള്ള കേസാണ് ഹാർമോണിയം സെലക്ഷൻ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കീബോർഡ്, ഇപ്പോൾ കീബോർഡിൻ്റെ ഒരു ബ്രാൻഡ്, ഇപ്പോൾ CTX 9000 എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണെന്ന് വെച്ചോ, നിങ്ങൾ ഇന്ത്യയിൽ നിന്നല്ല പുറത്തുനിന്നല്ല, എവിടെ നിന്ന് ഏത് മേടിച്ചാലും സെയിം തിങ് അതിലുണ്ടാവുക, അതിലൊരു വ്യത്യാസം വരാൻ പോകില്ല, സെയിം തിങ്. പക്ഷേ ഹാർമോണിയം ഒരേ ബ്രാൻഡിൻ്റെ ഒരേ പൈസയുടെ ഒരേ കളറുള്ള എല്ലാ സ്പെക്ക് സെയിം ആയിട്ടുള്ള ഒരേ ഹാർമോണിയം ചിലപ്പോൾ രണ്ട് ടോണ് ചിലപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യും. കാരണം ഹാൻഡ് മെയ്ഡ് ആയതുകൊണ്ട് തന്നെ ചെറിയ വേരിയേഷൻസ് പോലും ഇതിൻ്റെ ടോണിനെ ബാധിക്കും. ഇപ്പോൾ കമ്പനി ഇപ്പോൾ പോളാൻ

0: ോ ആൻഡ് തന്നെ പൊളാൻകോ എന്ന് പറഞ്ഞാൽ വളരെ ഫേമസ് ആയിട്ടുള്ള കമ്പനിയാണ്. ഹാർമോണിയ നല്ല അടിപൊളി ടോണ ആൻഡ് ഇവിടെ പൊളാൻകോന്റെ ഒരുപാട് ഹാർമോണിയസ് എനിക്കുണ്ട്. അതിലൊരു 100 ഉണ്ടെങ്കിൽ ചിലപ്പോൾ അതിലൊരു 1 ആയിരിക്കും അതിലൊരു ജെനുവിൻ ആയിട്ടുള്ള പൊളാൻകോ ഉണ്ടാവുക. ഒരുപാട് ഫേക്ക് പ്രൊഡക്ട്സ് ഉണ്ട് ഹാർമോണിയത്തിന്റെ കേസിൽ. അതുപോലെ തന്നെ ഒരുപാട് ഫേക്ക് ആയിട്ടുള്ള ഹാർമോണിയം മേക്കേഴ്സ് ഉണ്ട്. ഹാർമോണിയം മേക്കേഴ്സ് ഇപ്പോൾ ഒരുപാട് ഹാർമോണിയം മേക്കേഴ്സ് ഞാൻ കണ്ടു. ഇവൻ ആർക്ക് ശ്രുതി ചേർക്കാൻ പോലും അറിയില്ല. അപ്പോൾ ഇറങ്ങുന്ന ഹാർമോണിയത്തിന് ഭയങ്കര ട്യൂൺ ഔട്ട്. പിന്നെ ലോക്കൽ റീഡ്സ്, ഈ റീഡ്സ് ആണ് ഇതിൻ്റെ എത്ര റീഡ് എത്ര ക്വാളിറ്റി ഇരിക്കുന്നത് അനുസരിച്ചിരിക്കും ഇതിൻ്റെ ടോണ്. അതുപോലെ തന്നെ വേറെ ഒരു സംഭവം വെച്ച് കഴിഞ്ഞാൽ ഹാർമോണിയത്തിന് സ്പെക്കുകളുണ്ട് ഒരുപാട്. ഡബിൾ റീഡ്, ട്രിപ്പിൾ റീഡ്, 4 റീഡ്, അതായത് നമ്മളിങ്ങനെ ഹാർമോണിയം തുറന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാം പല പല റീഡ്സ്, എത്ര റീഡ്സ് അതിലുണ്ട് എന്നനുസരിച്ചാണ് അതിൻ്റെ ടോണിൻ്റെ ഒക്കെ പ്രത്യേകത വരും. അപ്പോൾ മോണോ റീഡ് ഉണ്ട്. അപ്പോൾ അതിനൊക്കെ പ്രൈസ് റേഞ്ചും കൂടുതലാണ്. അപ്പോൾ മീൻസ് ഓരോ റീഡ് കൂടുന്നതിനനുസരിച്ച് പൈസയും കൂടും. അപ്പോൾ വളരെ ശ്രദ്ധിച്ചെടുക്കേണ്ട സാധനമാണ് ഈ ഹാർമോണിയം. നല്ലൊരു എക്സ്പേർട്ടിനെ കൊണ്ടുപോയിട്ട് ടോണ് ചെക്ക് ചെയ്യിപ്പിച്ച് പിന്നെ അതിൻ്റെ കീസ്, കാരണം വുഡൻ ആയതുകൊണ്ട് ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവും. മീൻസ് ഇപ്പോൾ നമ്മൾ ഇതിലിപ്പോൾ ട്രാൻസ്പോസ് ചെയ്യാൻ പറ്റും. കീബോർഡിൽ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞ സമയം നമുക്ക് ശ്രുതി ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ ഉണ്ട്, അതിന് സ്കെയിൽ ചേഞ്ചർ എന്ന് പറയാം. അപ്പോൾ അങ്ങനത്തെ ഹാർമോണിയംസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ലിവർ ഇങ്ങനെ പൊക്കി ലിവറൊക്കെ വയ്ക്കാം. അപ്പോൾ അതൊക്കെ എല്ലാം നോക്കണം. അതുപോലെ ബെല്ലോസിൻ്റെ ക്വാളിറ്റി, നമുക്കിങ്ങനെ ചില ഹാർമോണിയത്തിൽ ഒരുപാട് തവണ പ്രസ് ചെയ്താലേ നമുക്ക് ടോണ് ക്രിയേറ്റ് ആവുള്ളൂ. എൻ്റെ ഹാർമോണിയൊക്കെ അത്യാവശ്യം നല്ല ബെല്ലോസാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ഏകദേശം 2 തവണ പ്രസ് ചെയ്ത് തന്നെ അത്യാവശ്യം നമുക്ക് കുറച്ച് നേരം വായിക്കാം. അങ്ങനെയൊക്കെ നോക്കി വേണം സത്യം പറഞ്ഞ് ഹാർമോണിയം പഠിക്കാൻ. എല്ലാം മീൻസ് അതിൻ്റെ മൈന്യൂട്ട് എല്ലാ തിങ്ങും നോക്കണം. അല്ലെങ്കിൽ ഒരു പൈസ ഒരു പേഴ്സണൽ ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും ഹാർമോണിയത്തിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ.
1: സർ, സാറിനിപ്പോൾ ഫേവറേറ്റ് ഹാർമോണിയം ബ്രാൻഡ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ?
0: ഞാൻ ബേസിക്കലി ബ്രാൻഡ് ഫോക്കസ് ചെയ്തിട്ട് ഇപ്പോൾ ഹാർമോണിയം മേടിക്കാറില്ല. എൻ്റെ പൊളാൻകോൻ്റെ ഒരു ഹാർമോണിയം ഉണ്ട്. പിന്നെ എനിക്കിഷ്ടമുള്ള മറ്റൊരു ബ്രാൻഡാണ് മോണ്ടൽ ബ്രോസ് എന്ന് പറയുന്ന ബ്രാൻഡ്. അതുപോലെ എൻ്റെ ഹെമനാൻകോൻ്റെ ഒരു ഹാർമോണിയം എൻ്റെ ഉണ്ട്. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ഹാർമോണിയം കസ്റ്റമൈസ്ഡ് ഹാർമോണിയാണ്. അത് ഉണ്ടാക്കിച്ച ഹാർമോണിയാണ്. അത് വളരെ ലെജൻഡ് ആയിട്ടുള്ള ഉംബായി എന്ന് പറയുന്നൊരു സിംഗർ യൂസ് ചെയ്തിരുന്നിട്ടുള്ള ഹാർമോണിയം എൻ്റെ കയ്യിലുള്ളത്. ആൻഡ് ഹാർമോണിയം നോക്കുമ്പോൾ വേണമെങ്കിൽ ബ്രാൻഡ് ഫോക്കസ് ചെയ്തിട്ടും പോകണ്ടെന്ന് ഞാൻ പറയും. കാരണം ഒരുപാട് കസ്റ്റമൈസ് ചെയ്തിട്ട് ഹാർമോണിയം ഉണ്ടാക്കുന്ന നല്ല മേക്കേഴ്സ് ഉണ്ട്. അവരുടെ ഗർഭവളാഞ്ചേരിയിൽ വാണി എന്ന് പറഞ്ഞൊരു അവരുടെ ഹാർമോണിയം ഉണ്ടാക്കുന്നത്, അവരുടെ ഹാർമോണിയസ് ഒക്കെ വളരെ അതിൽ സ്യൂട്ട് കേസ് മോഡൽ വരില്ല, നോർമൽ ഹാർമോണിയം. പക്ഷേ അവരുടെ ഹാർമോണിയത്തിന് ടോൺ അസാധ്യ ഹാർമോണിയം. ഇപ്പോൾ ഒട്ടുമിക്ക കേരളത്തിൽ എല്ലാവരും വാണി എന്നാണ് ഹാർമോണിയം എടുക്കുന്നത്. അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യയിൽ പോയി കഴിഞ്ഞാൽ ഒട്ട് കുറേ ഉണ്ട്. സുർത്താൽ എന്ന് പറഞ്ഞൊരു ഹാർമോണിയം ബ്രാൻഡ് ഉണ്ട്. പിന്നെ ജമുന എന്ന് പറഞ്ഞൊരു ഹാർമോണിയം ബ്രാൻഡ് ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ചെറിയ ഹാർമോണിയം, കുഞ്ഞു ഹാർമോണിയം, അതാണിപ്പോൾ ഒരുപാട് ആർട്ടിസ്റ്റുകൾ അത് മേടിച്ച് വായിക്കുന്നുണ്ട്. അതൊക്കെ നല്ല രസമുള്ള ഇൻസ്ട്രുമെൻറ്റുകളാണ്. അപ്പോൾ ഒരുപാട് ബ്രാൻഡുകൾ ഉണ്ടെങ്കിൽ പോലും പിന്നെ നോക്കി നോക്കുക. അപ്പോൾ ഈ ഹാർമോണിയം എടുക്കുമ്പോൾ പിന്നെ ഏറ്റവും ലക്കിന് കിട്ടുന്ന വേറെ സംഭവം ഉണ്ട്. അതായത് പഴയ കാലത്ത് പഴയ ഉസ്താദ് ജിയോ ഒക്കെ വായിച്ചിട്ടുണ്ടായിരുന്ന പഴയ ഹാർമോണിയം ഉണ്ടാവും. അതിൻ്റെ ഏറ്റവും റെയർ പീസാണ് ഈ ജർമ്മൻ റീഡ് എന്ന് പറയുന്നത്. വെരി കോസ്റ്റ്ലി, അതിപ്പോൾ കിട്ടാനേ ഇല്ല. അപ്പോൾ പഴയ ഹാർമോണിയങ്ങളിലാണ് ജർമ്മൻ റീഡ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നത്. അത് പോയിട്ട് കളക്ട് ചെയ്യാൻ അതിലുള്ള ഹാർമോണിയം കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് വളരെ പഴയ ആളുകളുടെ ഉസ്താദുമാരുടെയൊക്കെ കയ്യിലതുണ്ടാവുക. അപ്പോൾ അത് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് കിട്ടുകയാണെങ്കിൽ നല്ല ലക്കായിരിക്കും. അങ്ങനത്തെ ഹാർമോണിയത്തിൻ്റെ ടോൺ നമുക്ക് പുതിയത് മേടിച്ച പോലെ അതിൻ്റെ മൂല്യം കിട്ടില്ല. അപ്പോൾ അത് അങ്ങനത്തെ റയർ പീസുകൾ കിട്ടാനൊക്കെ ബാക്കി. ഞാനിപ്പോൾ ഇപ്പോഴും റിസർച്ചിലാണ്. ഞാൻ എല്ലാ ഹാർമോണിയും, ഞാൻ ഒട്ടുമിക്ക എല്ലാ ഉസ്താജിമാരും വായിച്ച ഹാർമോണിയം വായിക്കും. ജർമ്മൻ റീഡ് എല്ലാ ഹാർമോണിയും ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. ഞാൻ എവിടെ ഹാർമോണിയം ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ എത്തും ഉറപ്പായിട്ട്.
1: സർ, ഇപ്പോൾ എല്ലാവരും കോൺസെപ്റ്റ് അല്ലെങ്കിൽ പെർഫോമൻസ് ഒക്കെ ചെയ്യാറില്ലേ, ആ സമയത്ത് സാറിന് അത് എങ്ങനെ അത് കറക്റ്റായി ഫീൽ ചെയ്യുക?
0: സത്യം പറഞ്ഞ ലൈഫ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഇപ്പോഴൊരു ആർത്തിയാണ്. സത്യം പറഞ്ഞൊരു കാരണം ഓരോ പ്രോഗ്രാമും നമുക്ക് വേറെ നിന്നും കിട്ടാത്തതൊരു പ്ലഷർ. മീൻസ് ഞാൻ പറഞ്ഞില്ല പണ്ട് ഞാൻ എല്ലാവരും പറയാം, നമുക്ക് പല ഡ്രഗ്സ് നിന്ന് കിട്ടുന്ന ഒരു സുഖത്തിനേക്കാളും നിങ്ങൾ സത്യം പറഞ്ഞാൽ അനുഭവിച്ചത് നിങ്ങൾ അറിയണം. അപ്പോൾ ഇതൊരു ഇത് വല്ലാത്തൊരു ഡ്രഗാണ് സത്യം പറഞ്ഞാൽ മ്യൂസിക് എന്ന് പറയുന്നത്. നമുക്ക് സ്റ്റേജ് ഷോയിൽ നമ്മൾ ചില സമയത്ത് ചിലർ നമ്മൾ പറയില്ല, ചിലർ അവരെന്ത് ഓവർ ആക്ഷൻ എന്താണ് അവൻ കാണിക്കുന്നത്. സത്യം പറഞ്ഞത് അവർ മതിമറന്ന് ചെയ്തു പോകുന്നതാ. മീൻസ് വേണം വെച്ച് അവർ ആക്ഷൻ ഇടുന്നില്ല. അങ്ങനത്തെ ആളുകൾ ഉണ്ടായിരിക്കാം. പക്ഷെ നമ്മൾ ചിലർ വായിച്ചതിൽ മതിമറന്നു പോകും. നമ്മളിതിലൊരു ഒരു കഴിയുമ്പോൾ നമ്മളൊരു ഇത് നമുക്ക് പിടുത്തം പെടും, നമ്മുടെ കൺട്രോളിൽ നിന്ന് പോവും. ആണ് മ്യൂസിക്കിൻ്റെ ഒരു പ്രത്യേകത. അത് നമ്മളെ വേറൊരു റൂട്ടിലോട്ട് സഞ്ചരിപ്പിക്കും. അപ്പം ആ സമയത്ത് അതിൽ നിന്ന് കിട്ടുന്നൊരു ഫീലാണ് എൻ്റെ ആ പ്രോഗ്രാം. ഇപ്പോൾ ഈവൻ പ്രോഗ്രാം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു തരം കോൺഫിഡൻസ് ഉണ്ട്. ഒരു പ്രോഗ്രാം നന്നായി വായിച്ച് ഈവൻ നമ്മൾ കൊള്ളാമെന്ന് വിചാരിച്ച പ്രോഗ്രാം വരെ നമ്മൾ നമ്മുടെ ഒരു മ്യൂസിക്കാലിറ്റി കൊണ്ട് അത് നന്നാക്കി തിരിച്ചിറങ്ങുമ്പോൾ ചിലപ്പോൾ കൈയടി വീഴുമ്പോഴും, മീൻസ് ഇപ്പോൾ ഓരോ നമ്മളൊരു പാട്ട് വായിക്കുമ്പോൾ അതിന് ജസ്റ്റ് കൈയടി വരുമ്പോഴും, അല്ലെങ്കിൽ നമ്മൾ പാട്ട് വായിച്ച് കഴിയുമ്പോൾ അതിന് കിട്ടുന്ന അപ്രിസിയേഷൻ, ഇതൊക്കെ നമുക്ക് തരുന്നൊരു കിക്കുണ്ട്. അതൊരു വല്ലാത്തൊരു ഫീലാണ്. അതാണൊരു ട്രൂ മ്യൂസീഷ്യന് നമുക്ക് കിട്ടുന്നൊരു വലിയ റിവാർഡ്. ആൻഡ് അതിന് ശേഷം കിട്ടുന്ന പൈസ സത്യം പറഞ്ഞാൽ യെസ് ആവശ്യമാണ്. എന്നാൽ പോലും അതുപോലെ തന്നെ നമ്മൾ വലിയ സ്റ്റേജ് ഷോയിൽ കയറുമ്പോൾ ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്നത്, നമ്മൾ വലിയ സ്റ്റേജ് ഷോ കയറുമ്പോൾ ആ ലൈറ്റ്, അത് നമ്മുടെ ലൈറ്റ് നമ്മളെ ഫോക്കസ് ചെയ്യുന്ന, നമ്മളെ ഒരുപാട് കണ്ണുകൾ നമ്മൾ നോക്കിയിരിക്കണം. നമ്മുടെ എന്താണ് കയ്യിൽ നിന്ന് വരുന്നത്, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ നിന്ന് വരുന്ന ആ മ്യൂസിക് കേൾക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. ആൻഡ് അവരുടെ കണ്ണിലുള്ള ആ പ്രതീക്ഷ, ആൻഡ് അത് നമ്മൾ അവരുടെ പ്രതീക്ഷിക്കുന്നതിൽ ഉപരി കൊടുക്കുമ്പോൾ അവരുടെ തിരിച്ച് കിട്ടുന്ന റെസ്പോൺസ്, ഇതൊക്കെയാണ് സത്യം പറഞ്ഞൊരു ട്രൂ മ്യൂസീഷ്യന് കിട്ടുന്ന ഏറ്റവും ഏറ്റവും ഏറ്റവും കിട്ടുന്ന ഒരു

0: ദോഷം അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മ്യൂസീഷ്യൻസ് എല്ലാവരും സത്യം പറഞ്ഞ പെർഫോം ചെയ്യുന്നത്.
1: സർ, സാറിന് മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ലൈവ് പ്രോഗ്രാം ഷെയർ ചെയ്യാൻ പറ്റുമോ ഞങ്ങളുടെ അടുത്ത്?
0: എല്ലാം എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള പ്രോഗ്രാംസ് ആണ്. അപ്പോൾ മീൻസ് ഒരുപാട് ആർട്ടിസ്റ്റുകളുടെ ഇപ്പോൾ ഫിലിമിൽ പാടുന്ന ആർട്ടിസ്റ്റ് ബാക്ക് സിംഗേഴ്സിനും അയച്ചു, മൂവിയിലും അയച്ചു. ഇപ്പോൾ അതൊരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. എല്ലാ പ്രോഗ്രാംസും സ്പെഷ്യലാണ്. ഇപ്പോൾ ഈ ചെറുതാണോ വലുതാണെന്നില്ല, എല്ലാം എന്നെ സംബന്ധിച്ചുള്ള സ്പെഷ്യലാണ്. എന്നാലിപ്പോൾ ഞാൻ ഒരുപാട് ബാൻഡുകൾക്ക് പോകും. ഇപ്പോൾ സിത്താനി പറയുന്നൊരു ഭജൻ ബാൻഡ് അത് ഞാൻ കൊണ്ടുവന്നത്, അതുപോലെ തന്നെ നന്ദഗോവിന്ദം പറഞ്ഞ ഭജൻ ബാൻഡിനെ ഞാൻ വായിച്ച സമയത്തും അത് അന്നത്തെ ഓഡിയൻസൊക്കെ ഭയങ്കര രസമാണ്. അതുപോലെ തന്നെ ഞാൻ ഖവാലി ഷോസ് ചെയ്യാറുണ്ട്. ആ സമയത്തും ഞാൻ പറഞ്ഞില്ലേ, ഓഡിയൻസ് എങ്ങനെ സ്വീകരിക്കുന്നു എന്നനുസരിച്ചിരിക്കും നമ്മളത് എങ്ങനെ മെമ്മറബിൾ ആവുന്നു എന്നുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ഹരി ശിവരാമകൃഷ്ണനെ ഞാൻ വായിച്ച സമയത്ത്, ശരത് സാറൊക്കെ വായിച്ച സമയത്ത്, ഹരിശങ്കർ, അങ്ങനെ ഒട്ടുമിക്ക എല്ലാ ലെജൻസിനേക്ക് വായിക്കും. ഏറ്റവും മറക്കാൻ പറ്റാത്ത വേദി എം ജി ശ്രീകുമാർ സാറിന് വായിച്ചപ്പോഴാണ്. ഞങ്ങൾ ഒരുമിച്ച് ഷെയർ ചെയ്തിട്ട് പടകാളി വായിച്ചൊരു വേദി നമ്മുടെ ടോപ്പ് സിംഗറിൽ. അപ്പോൾ അതൊക്കെ ഒരു വല്ലാത്ത എക്സ്പീരിയൻസാണ്. നമുക്ക് ജീവിതത്തിലൊക്കെ ഒരു വലിയ എന്താ പറയുക, അച്ചീവ്മെൻ്റ് കിട്ടിയ പോലെയാണ്. പിന്നെ എൻ്റെ അച്ഛൻ്റെ ഒപ്പം പെർഫോം ചെയ്യുമ്പോൾ അച്ഛനൊരു സിംഗറാണ്. അപ്പോൾ അത് ഇപ്പോൾ കുറേ കാലത്തിന് ശേഷം അച്ഛൻ വീണ്ടും മ്യൂസിക്കിലോട്ട് തന്നെ തിരിച്ചു വന്നു. ആള് ക്ലാസ്സുകളൊക്കെ ആയിട്ട് പോയിരുന്നു വീണ്ടും. അപ്പോൾ അതൊക്കെ ആ വേദി എന്നൊക്കെ പറയുന്നത് ഒരു നമുക്കെന്താ പറയുക, ലൈഫിൽ മറക്കാൻ പറ്റാത്ത പൈസേനേക്കാളും മൂല്യക്കുന്ന ഒരു വേദികളാണ്. എല്ലാം സ്പെഷ്യലാണ്.
1: സാർ പറഞ്ഞില്ലേ സിനിമയിലൊക്കെ വായിച്ചിട്ടുണ്ട്, ഏതൊക്കെ സിനിമയിലായിരിക്കും സാർ വായിച്ചിട്ടുണ്ട്?
0: ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വായിച്ചത് വാഴ ടൂവിലാണ്. അതിൽ ഞാൻ തുക്കി എന്ന് പറഞ്ഞ പാട്ടിന് ഞാനാണ് വായിച്ചിട്ടുള്ളത്. പിന്നെ അതുപോലെ സിനിമയിൽ കുറച്ച് ബാക്ക്ഗ്രൗണ്ട് ഹാർമോണിയം ഞാൻ വായിച്ചിട്ടുണ്ടായി. പിന്നെ നമ്മുടെ മധുബഗരു എന്ന് പറഞ്ഞ നമ്മുടെ വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞ മൂവിയിൽ മധുബഗരുവിൽ ഞാനാണ് പാട്ടിൽ ഞാനാണ് ഹാർമോണിയം വായിക്കുന്നത്. അതുപോലെ തന്നെ ഞാനതിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ദിവസം എനിക്ക് പ്രണവ് മോഹൻലാലിൻ്റെ ഒപ്പം അതുപോലെ തന്നെ വിനീത് ശ്രീനിവാസിൻ്റെ ഒപ്പം ഒക്കെ ചിലവഴിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ആടുജീവിതത്തിലെ നമ്മുടെ പൃഥ്വിരാജിൻ്റെ ഒപ്പം തന്നെ ഷെയർ ചെയ്ത് അഭിനയിച്ച പുള്ളിയുടെ ഒരു സിനിമയിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. അതുപോലെ ടിനി ടോമിൻ്റെ കുറച്ച് മൂവീസിൽ വായിച്ചിട്ടുണ്ട്. അതിന് ഇഷ്ടംപോലെ മൂവീസിൽ വായിച്ചിട്ടുണ്ട്. കുറേയൊന്നും ഇപ്പോൾ ഇപ്പോൾ ലാസ്റ്റ് ഞാനൊരു ഇറാനിൽ ചെയ്തൊരു മൂവിക്ക് ഇപ്പോൾ ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒന്നും പേര് ലോഞ്ച് ആയിട്ടില്ല. അപ്പോൾ അതൊക്കെ ഇറങ്ങും, വഴി ഇറങ്ങും.
1: സാർ, ഇപ്പോൾ പാട്ട് അല്ലെങ്കിൽ മ്യൂസിക് എങ്ങനെയാണ് സാറിൻ്റെ ലൈഫ് ചേഞ്ച് ചെയ്ത്?
0: സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂസിക് ഇല്ലെങ്കിൽ എൻ്റെ ഒരു ലൈഫ് വളരെ ചേഞ്ച് ആയിരിക്കും. കാരണം ഞാനൊരു വളരെ നോർമലായിട്ട് ചിലപ്പോൾ പോകുന്നൊരു ലൈഫോ അല്ലെങ്കിൽ മറ്റ് പല എന്താ പറയുക അലമ്പുകളിലോട്ടും പോകാൻ സാധ്യതയുള്ളൊരു വ്യക്തിയാണ് ഞാൻ, സത്യസന്ധമായിട്ട് പറയാം. കാരണം ഞാൻ വളരെ ഫ്രീ ആയിട്ട് നടക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. അതുപോലെ തന്നെ ഞാൻ അങ്ങനെ ഫ്രീ ആയിട്ട് സഞ്ചരിക്കുക, എൻ്റേതായ ഇഷ്ടങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ എൻ്റേതായുള്ള തീരുമാനങ്ങളിൽ വേറെ ആരും മാറ്റം വരുത്താൻ ഞാൻ ഇഷ്ടപ്പെടാറില്ല. പക്ഷെ ഞാൻ സജഷൻസ് കേൾക്കാറുണ്ട്. അപ്പം എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ മ്യൂസിക് ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് വഴി പല രീതിക്ക് എനിക്ക് വഴിതെറ്റി പോകാനുള്ള എല്ലാ സാധ്യതകളും ഞാൻ തന്നെ എനിക്ക് ഒരുക്കായിരുന്നു. കാരണം പക്ഷെ ഞാൻ മ്യൂസിക്കിലോട്ട് വന്നതുകൊണ്ട് മ്യൂസിക്കിൽ ഞാൻ പറഞ്ഞു മ്യൂസിക് മേഖലയും ഒട്ടും മോശമല്ല. പക്ഷെ മ്യൂസിക് എന്ന് പറയുന്ന ഒരു സാധനം ടോപ്പ് നോച്ചിൽ നിൽക്കുന്നതുകൊണ്ട് എന്നെ സംബന്ധിച്ചിട്ട് വേറെ ഒന്നിലോട്ട് ഡൈവേർട്ട് ആവാൻ, കാരണം എനിക്ക് മറ്റേന്ന് കിട്ടേണ്ട കിക്ക് എനിക്ക് ഇതൊന്ന് കിട്ടി. മ്യൂസിക് എന്ന് കിട്ടിയതുകൊണ്ട് തന്നെ എനിക്ക് വേറെ ഒന്നിലോട്ടും ചിന്തിക്കാത്ത സമയമില്ല. ഈവൻ എൻ്റെ പ്രൊഫഷനാണ്, എൻ്റെ ലൈഫ് ഇതാണ്. പിന്നെ മ്യൂസിക്കിനെ സംബന്ധിച്ച് ഐ ടി മേഖല പോലെയാണ്, എല്ലാ ദിവസവും പഠിച്ചുകൊണ്ടിരിക്കണം. കാരണം ഇതിലൊരു എൻഡില്ല. ഇത്രയും പഠിച്ചു എന്ന് പറഞ്ഞാൽ നമുക്കൊരു എൻഡില്ല. ഞാൻ ഹാർമോണിസ്റ്റ് ആണെങ്കിലും ഇതിനൊരു എൻഡില്ല. നമുക്കിത് പഠിച്ചുകൊണ്ട് ഇരുന്നാലാണ് നമുക്ക് ഫീൽഡിൽ പിടിച്ചു വെക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇന്നും ഇപ്പം ഈ ഇൻ്റർവ്യൂ നടക്കുന്ന സമയത്ത് ഞാൻ നാളെ എന്ത് വായിക്കും, നാളെ എന്ത് പെർഫോം ചെയ്യും, എന്ത് ചെയ്യുമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ വേറെ ഒന്നിലോട്ട് ഡൈവേർട്ട് ആവുള്ളൊരു ടൈം എൻ്റെ ഇതിലില്ല. അപ്പോൾ മ്യൂസിക് എന്ന് പറയുന്ന സാധനം സത്യം പറഞ്ഞാൽ എനിക്ക് എൻ്റെ ലൈഫ് തിരിച്ചു തന്നു എന്നാണ് സത്യം പറയുന്നത് പറയാനുള്ളത്. പിന്നെ എനിക്ക് എൻ്റേതായിട്ടുള്ള ലൈഫ് എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. കാരണം എനിക്കിതിൽ നിന്ന് ഞാൻ അതിൽ സിൻസിയർ ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് അതിനുള്ള അനുസരിച്ചുള്ള റവന്യൂ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ കാര്യങ്ങളും എനിക്ക് നോക്കി പോകാൻ പാകത്തിനുള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് മ്യൂസിക് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഞാൻ പറഞ്ഞു ലൈഫിൽ ഒറ്റപ്പെട്ടു എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഉറപ്പായിട്ട് മ്യൂസിക് കൂടുണ്ടാവും. വേറെ ഒന്നും ചതിച്ചില്ല, മ്യൂസിക് ഉറപ്പായിട്ടും കൂടുണ്ടാവും. നമ്മൾ തന്നെ ലയിച്ച് ചേർന്നൊരു സാധനമാണ്. ദാറ്റ്സ് ഇറ്റ്.
1: സാറിൻ്റെ ഫ്യൂച്ചർ ഗോൾ എന്താ സാർ?
0: സത്യം പറഞ്ഞാൽ എനിക്ക് ഇനിയും കുറച്ച് ഫിലിംസിലൊക്കെ വായിക്കണം. അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ ഫോക്കസ് ചെയ്യുന്നത് കമ്പോസിങ്ങിൽ ഫോക്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മ്യൂസിക് ഡയറക്ടർ ആവാൻ വേണ്ടിയിട്ട്, മ്യൂസിക് കമ്പോസർ മ്യൂസിക് ഡയറക്ടർ ആവാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം എനിക്ക് എൻ്റേതായിട്ടുള്ള വർക്ക്സ് ഇറങ്ങണം ഇനി എന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ എല്ലാ പാട്ടുകളിലും ഹാർമോണിയം ഇനി തിരിച്ച് വരുത്തണം എന്നുണ്ട്. എൻ്റെ ഹാർമോണിയം എന്ന് പറയുമ്പോൾ എൻ്റെ പേര് പറയുന്നൊരു കാലഘട്ടത്തിലോട്ട് എത്തിക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ അത്രയും ജനകീയം ഹാർമോണിയത്തിനാക്കണം. അതുപോലെ തന്നെ പറഞ്ഞില്ല, എൻ്റെ ഞാനിപ്പോൾ എൻ്റെ ഒരു 10 ഒറിജിനൽസ് ഞാനിപ്പോൾ ഏകദേശം ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ ഒക്കെ പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ ചെയ്ത് കുറച്ചുകൂടി ഓർക്കസ്ട്രേഷൻ മേഖലയിലോട്ടും പ്രോഗ്രാമിംഗ് മേഖലയിലോട്ടൊക്കെ ഇറങ്ങണം. ഫിലിമിൽ കുറച്ച് പാട്ടുകൾ ചെയ്യണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ലേറ്റസ്റ്റ് ഡ്രീം.
1: സാർ, ഇപ്പോൾ പഠിച്ചിറങ്ങുന്ന പിള്ളേർക്ക്, അതായത് മ്യൂസിക്കിൽ വരുന്ന പിള്ളേർക്ക് സാറിന് എന്താ അഡ്വൈസ് കൊടുക്കാനുള്ളത്?
0: മ്യൂസിക് മത്സരിക്കാനുള്ളതല്ല എന്നാണ് ഫസ്റ്റ് അഡ്വൈസ്. കാരണം എന്തുകൊണ്ട് മത്സരിച്ചാൽ തോറ്റു? കാരണം മറ്റൊരാളുടെ ഉയർച്ച, മ്യൂസിക്കിൽ ഏറ്റവും ഉള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈഗോ ആണ്. ഈഗോ ഒന്ന് വരുന്നു വന്നതോടുകൂടി നമ്മുടെ മ്യൂസിക് ലൈഫ് നശിക്കും.

0: ഒന്നുമില്ല, കയ്യിൽ തന്നെ ഉണ്ടാവും, പക്ഷേ സ്ട്രെസ്സായിരിക്കും. അതായത് ഇപ്പം നമ്മളിപ്പോൾ ഒരു ബാൻഡ് കൊണ്ടുവന്നിട്ട് അപ്പുറത്ത് മറ്റൊരു ബാൻഡ് വരുന്നുണ്ട്, അപ്പുറത്തെ ബാൻഡ് നമ്മളെയൊക്കെ കയറിപ്പോയി, അയ്യോ നമുക്ക് അവരെ വെട്ടിക്കണം, അങ്ങനെ നമുക്ക് അവരെ വെട്ടിച്ച് അവരെയൊക്കെ ഉണ്ടാക്കണം, അങ്ങനെ ചിന്തിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ അവരെയൊക്കെ വെട്ടിക്കാൻ പറ്റുന്നുണ്ടാവും, പക്ഷെ നമുക്ക് ഒരിക്കലും മ്യൂസിക് ആസ്വദിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ സ്ട്രെസ്സായിരിക്കും. സ്ട്രെസ്സ് വെച്ച് ചെയ്യുന്ന പ്രോഗ്രാമും സ്ട്രെസ് ഇല്ല, സ്ട്രെസ് ഫ്രീ ആയിട്ട് നമ്മൾ ആ മ്യൂസിക്കിൽ മാത്രം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ട് നമ്മുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രയത്നിക്കുക കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്നൊരു സന്തോഷം വേറെയാണ്. മറ്റേത് നമുക്ക് അറ്റ്ലാസ്റ്റ് സ്ട്രെസ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം നാളെ ചിന്തിക്കുന്ന എന്താ, ഈ വരുവ് പരിപാടി കഴിഞ്ഞ് നമ്മൾ വിജയിച്ചു, അപ്പോൾ ചിന്തിക്കും അയ്യോ അടുത്തം വീണ്ടും കയറി, അപ്പോൾ അതിനും ഇഞ്ഞു മോഡൽ. അങ്ങനെ നമ്മുടെ ലൈഫ് ലോങ് ഒരു ഓട്ടത്തിലായിരിക്കും. മ്യൂസിക് ഒരിക്കലും മത്സരിക്കാനുള്ളതോ, അല്ലെങ്കിൽ ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വലിയ വലിയ ലെജൻസിൻ്റെ അടുത്തൊക്കെ പോകുമ്പോൾ നമ്മൾ വളരെ താഴ്ന്നു നിന്ന് പേടിച്ച് അല്ലെങ്കിൽ ഭയങ്കര നമ്മളെ അണ്ടറിൽ നിർത്തി അങ്ങനെ വായിപ്പിക്കണം, അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഇത് ചേഞ്ച് ആവണം. കാരണം മ്യൂസിക് പേടിപ്പിക്കാനുള്ളതല്ല. ഇപ്പം നല്ലൊരു സിംഗറാണ്, ലോകത്ത് വളരെ ലെജൻഡറി സിംഗറാണ്, പക്ഷെ അയാൾ സിംഗർ മാത്രമാണ്, ഒരിക്കലും നമ്മുടെ റൈറ്റ്സിലോട്ടോ നമ്മളൊക്കെ ഉപരി ഒന്നുമില്ല. നമ്മുടെ ഹ്യൂമൻ വാല്യൂസിലും ഒരു ഉപരിയും അല്ല കല. കല നമ്മുടെ സത്യം പറഞ്ഞപ്പോൾ ഏതാണ്. ഇപ്പം ഞാൻ വലിയ ഹാർമോണിസ്റ്റാണ്, ഒരിക്കലും എൻ്റെ താഴെ നിൽക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കില്ല, ഏത് സാധാരണക്കാരൻ വന്നാലും എന്നാലും, കാരണം എനിക്ക് കല ഉണ്ടെന്നുള്ളു. അയാൾ മറ്റൊരു രീതിയിൽ അയാളും വലിയൊരാളായിരിക്കും. നമ്മുടെ വാല്യൂസിനാണ് ഫോക്കസ് ചെയ്യേണ്ടത്. അതായത് ഇപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ പഠിച്ചു വരുന്ന കുട്ടികൾക്കൊക്കെ ഒരു അഹങ്കാരമുണ്ട്, മീൻസ് ഞാൻ എന്തോ ആയി, കാരണം മ്യൂസിക്കിൽ ഞാൻ എന്തായി കഴിഞ്ഞാൽ ഒന്നുമല്ല. കാരണം ഇതിൽ ഇന്ന് നമ്മളാണെങ്കിൽ നാളെ മറ്റൊരാളാണ്. അപ്പോൾ രണ്ട് കാര്യമാണ് മനസ്സിലാക്കേണ്ടത്, നമ്മളൊന്നുമല്ല എന്നുള്ളത് ഒന്ന്, രണ്ടാമത്തെ അഹങ്കാരിക്കാനൊന്നുമില്ല എന്നുള്ളത് മ്യൂസിക്കിൽ മൂന്നാണ്. കാരണം നമ്മളിപ്പോഴും സ്റ്റിൽ വായിച്ചുകൊണ്ടിരിക്കുന്നത് ആരോ ക്രിയേറ്റ് ചെയ്ത് വെച്ചതിൻ്റെ ബാക്കി മാത്രമാണ്, ആരോ ചവച്ചതുപ്പേൻ്റെ ബാക്കിയാണ് ഇപ്പോഴും നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അഹങ്കരിക്കാനൊന്നുമില്ല രണ്ടാമത്തെ. മൂന്നാമത്തെ മത്സരിക്കരുത്, മത്സരിച്ചാൽ തോറ്റു പോകും, നിങ്ങൾക്ക് സ്ട്രെസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ആണ് സത്യം
1: സർ. താങ്ക് യു സർ, സാറിൻ്റെ വാല്യുബിൾ ടൈം തന്നതിനും. പിന്നെ ഹാർമോണിയം എന്താണ്, എങ്ങനെയാ അത് യൂസ് ചെയ്യേണ്ടതെന്നും എങ്ങനെ വായിക്കേണ്ടതെന്നും, പിന്നെ ഇപ്പോൾ ഇനി വരുന്ന മ്യൂസിക് പഠിച്ചുകൊണ്ടിരിക്കുന്ന പിള്ളേർക്കും ഇനി പഠിക്കാൻ പോകുന്ന പിള്ളേർക്കും ഒരു അഡ്വൈസ് തന്നതിന് താങ്ക് യു സർ.
0: ഓക്കെ, ഒരുപാട് സന്തോഷം ആൻഡ് നല്ലൊരു ഇന്റർവ്യൂ. നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് നല്ല രസമായിരുന്നു. കാരണം ഞാൻ ഇങ്ങനത്തെ വാല്യുബിൾ ആയിട്ടുള്ളൊരു ഇന്റർവ്യൂ തന്നെയാണ് എന്നും സംസാരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. കാരണം നമുക്കിപ്പോൾ പല ഇന്റർവ്യൂകളും ഞാൻ കാണാറുണ്ട്, അതൊരു മീൻസ് അതിൽ ഫൺ പാർട്ട് ആവും കൂടുതൽ. കാരണം ജനങ്ങളിലോട്ട് മൂല്യങ്ങൾ എത്തിക്കുന്നത് വളരെ കുറവാണെന്ന് ഇപ്പോൾ ഞാൻ ചിന്തിക്കുന്നത് പല ഇൻ്റർവ്യൂസ് കാണുമ്പോൾ. ആൻഡ് നിങ്ങളുടെ അത് വളരെ ഡിഫറെൻ്റ് ആയിരുന്നു. ആൻഡ് ഐ എം സോ ഹാപ്പി ഈ ഒരു ഇൻ്റർവ്യൂ കൂടിയതിൽ. താങ്ക് യു സോ മച്ച്.
1: താങ്ക് യു സാർ.

റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം. ആഴ്ചതോറുമുള്ള എറണാകുളത്തെ വിശേഷങ്ങൾ അറിയാൻ കേൾക്കൂ റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസ്. എല്ലാ വെള്ളിയാഴ്ചയും രാത്രി 7 മണിക്ക് എറണാകുളം ഡയറീസിന്റെ പുനഃപ്രക്ഷേപണം ശനിയാഴ്ച രാവിലെ 7 മണിക്ക്. എറണാകുളത്തെ വിശേഷങ്ങൾ അറിയാം, കേൾക്കൂ റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസ്.

0: ഭക്ഷ്യവിഷബാധയെ പറ്റിയുള്ള വാർത്തകൾ ഇടയ്ക്കിടെ സമൂഹത്തിൽ കേൾക്കാറുണ്ട്. മരണങ്ങൾ പോലും സംഭവിക്കാറുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം വന്നാൽ ശുചിത്വമുറപ്പുള്ള ഭക്ഷണശാലകളെ മാത്രം ആശ്രയിക്കുക.
1: തുറന്നു വെച്ചിട്ടുള്ള ഭക്ഷണസാധനങ്ങൾ തീർച്ചയായും ഒഴിവാക്കുക.
0: പഴകിയ ഭക്ഷണസാധനങ്ങളല്ല നൽകുന്നതെന്ന് നിർബന്ധമായും ഉറപ്പാക്കുക. ഭക്ഷണശാലയുടെ മൂടിയേക്കാൾ നിലവാരം ഉറപ്പാക്കുക.

രചനാസൃഷ്ടികൾ റേഡിയോ പ്രക്ഷേപണ പരിപാടിയായി അവതരിപ്പിക്കപ്പെടാൻ റേഡിയോ കൊച്ചി 90 FM അവസരമൊരുക്കുന്നു. കഥയോ കവിതയോ അനുഭവക്കുറിപ്പുകളോ യാത്രാവിവരണങ്ങളോ നാടകങ്ങളോ ചിത്രീകരണങ്ങളോ എന്തുമാവട്ടെ, നിങ്ങളുടെ രചനകൾ ഞങ്ങൾക്ക് അയച്ചു തരിക. തിരഞ്ഞെടുക്കപ്പെടുന്നവ റേഡിയോ ശബ്ദമായി പുനർജനിക്കും. വിശദവിവരങ്ങൾക്ക് റേഡിയോ കൊച്ചിയുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 6238810755. നമ്പർ ഒരിക്കൽ കൂടി 6238810755. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.